മൂഷിക വാഗന മോദക പ്രിയ മഹാകാവ്യ നാടകാതിപ്രിയ മൂഷിക വാഗന മോദക പ്രിയ മഹാഗണപതിം മനസാ സ്മരാമി വസിഷ്ഠവാം.

നിപ്പ നിപ്പ മാരി സരി സമ സഫ സനി മാഗ ഗണപതി. നിത്തരി ദാ ദനി ദരി ദാ ദനി ദരി ദരി ദാ ദനി ദരി ദാ സ പമ പമ ഗ മരി സതി സരി ഗ മ ഗ മരി സതി സരി സ നിബ മനി ബനി ബനി ബനി ബമ ബനി ബനി ബനി ബ ദരി ദരി ദരി ദനി ദരി ദരി ദരി ദ bani bani bani bama bani bani bani bani dari dari dari dari dari dari dari dari dari ga ga ma ma ba ga ma ma ba ma ba bani bani dari dari ba ma sa re ga ma ga ganavatim manasa smarami vasishtha vamade.

കളകളമിളകുമൊരരുവി ഇലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരിതളുതും ഒരാളുകുളമിളകിയ ചുരുളകം ആഹാ കളകളമിളകുമൊരരുവി ഇലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരിതളുതും ഒരാളുകുളമിളകിയ ചുരുളകം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടെത്തിയിരിക്കുന്നത് കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ടുള്ള കൊച്ചി ഡിഡാറ്റ് സെന്ററിന്റെ ഡിഡാറ്റ് പ്രൊജക്ട് കോർഡിനേറ്ററായ മിസ് സ്വപ്ന മാമാണ്.
1: നമസ്കാരം മാം.
2: നമസ്കാരം
0: മാം. എന്താണ് ഈ ഡിഡാറ്റ് പ്രൊജക്ട്?
2: 2023 ആഫ്റ്റർ കോവിഡിന് ശേഷം കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ അമിതമായിട്ടുള്ള സ്ക്രീൻ ഉപയോഗത്തിന്റെയും

0: ഗെയിമിംഗ് അഡിക്ഷൻ്റെയും സോഷ്യൽ മീഡിയ യൂസേജിൻ്റെയും അമിതമായിട്ടുള്ള ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ കുട്ടികളെ എങ്ങനെ ഇത്തരത്തിലുള്ള ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഡിഡാഡ് എന്ന് പറയുന്ന പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നത്. തുടക്കത്തിൽ ഇത് 6 ജില്ലകളിലായിരുന്നു. 2025 ഡിസംബറോടുകൂടി ബാക്കിയുള്ള ജില്ലകളിലേക്ക് കൂടുതൽ വ്യാപിപ്പിച്ച് ഒരു സൈക്കോളജിസ്റ്റും ഒരു പ്രോജക്ട് കോർഡിനേറ്ററും നമ്മുടെ സീനിയർ ഓഫീസറായിട്ട് വരുന്ന അസിസ്റ്റന്റ് നോഡൽ ഓഫീസറാണ് കൺസേൺഡ് ADNO DNO ഇതാണ് നമ്മുടെ ഇത് വരുന്നത്.
1: മാം, ഈ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന ഈ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: നമ്മൾ ഡ്രഗ് അഡിക്ഷൻ നമ്മളെല്ലാവരും വളരെ ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുള്ളവർ, അതേപോലെ തന്നെ ഇപ്പൊ വളരെ ഫെമിലിയർ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ അഡിക്ഷൻ. അത് എല്ലാവരും കേട്ടിരിക്കും, ഡിജിറ്റൽ അഡിക്ഷൻ എന്ന്. അഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ എന്തിനോടുമുള്ള അമിതമായിട്ടുള്ള ആസക്തി. ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് വരുമ്പോൾ ടാബ്സ്, മൊബൈൽ ഫോൺസ്, ഗാഡ്ജറ്റ്സ് യൂസേജ്, സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വസ്തുവും അമിതമായി അതിനോട് ആസക്തി ഉണ്ടാവുകയും അതില്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ വന്നിരിക്കുന്ന ഒരു പ്രവണതയ്ക്കാണ് നമ്മൾ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ സൊല്യൂഷൻസിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഡിഡാഡിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന അവയർനെസ് ക്ലാസ്സുകളുണ്ട്. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ സർവീസസ് നമ്മൾ അവൈലബിൾ ആണ്. കൗൺസിലിംഗ് തുടങ്ങിയ സേവനങ്ങൾ നമ്മൾ നൽകുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയുടെ സ്ക്രീൻ അഡിക്ഷൻ്റെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അഡിക്ഷനാണോ, സ്ക്രീൻ അഡിക്ഷൻ ആണോ, ഡിജിറ്റൽ അഡിക്ഷൻ ആണോ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് അഡിക്ഷൻ ആണോ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണോ, പോണോഗ്രഫിക് അഡിക്ഷൻ ആണോ, ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം സ്കെയിലുകളുണ്ട്. അത് വെച്ച് അസസ്മെന്റ് നടത്തി മെഡിസിൻസ് പോകേണ്ട കാര്യത്തിലാണെങ്കിൽ മെഡിക്കേഷൻസ് നമ്മൾ റഫറൽ സിസ്റ്റത്തിലേട്ട് പറഞ്ഞു വിടും. അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് സേവനങ്ങളും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും.
1: മെമ്പർ പറഞ്ഞില്ലേ ഡിജിറ്റൽ അഡിഷൻ, അത് പലതരം, ഇപ്പോൾ സ്ക്രീൻ ടൈമിംഗ്, ഡിജിറ്റൽ അഡിഷൻ, പോണോഗ്രാഫി, അങ്ങനെ. അപ്പോൾ ഇതിൽ മെഡിസിൻസും അല്ലെങ്കിൽ കൗൺസിലിംഗ് അങ്ങനത്തെ ഉള്ള പ്രോസസ്സുകളിൽ ഇതിൽ ഏതൊക്കെ രീതിയിലാണ് പോവാം?
0: ഇതിനകത്തായിട്ട് നമ്മൾ വരുമ്പോൾ കുട്ടിയുടെ അഡിക്ഷൻ ലെവലിനെ അസസ് ചെയ്തിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 11 മണിക്കൂർ വരെയും ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടി, 10 മണിക്കൂർ വരെയും ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടി, അല്ലെങ്കിൽ 5, 6, 4 മണിക്കൂറുകളോളം ഫോൺ ഉപയോഗിക്കുന്ന കുട്ടി, ആ കുട്ടിയെ നമുക്ക് അഡിക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. നമ്മൾ സ്ക്രീൻ ടൈം ഏറ്റവും കൂടുതൽ ഹൈ, നമ്മുടെ ഫോണിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ആപ്ലിക്കേഷനിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ടൈം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പലപ്പോഴും നമ്മളിത് അംഗീകരിക്കുന്നില്ല എന്നുള്ളൂ. അപ്പം അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെ സെൽഫ് അവെയർ ആക്കുക, അവരെത്രത്തോളം ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങളിത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്? ഞാൻ ആകെ 2 മണിക്കൂർ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴും കുട്ടികൾ നമ്മൾ സെൽഫ് അവെയർ ആക്കുന്നുണ്ട്. അവരുപയോഗിക്കുന്ന അമ്മയുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഫോണുള്ള കുട്ടികൾ വരെ നമ്മളെടുത്ത് വരുന്നുണ്ട്. അവിടെയാണ് കുട്ടികളെ സെൽഫ് അവെയർ ആക്കി നമ്മൾ ചിലപ്പോൾ അഗ്രസീവായിട്ടുള്ള കുട്ടികളുണ്ടാവും. ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകൾ, കുറേ ഗെയിംസിൽ കുട്ടികൾ അടിമപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ്, ശരിക്കും ഗെയിം അഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പോകുമ്പോഴാണ് കുട്ടികളിൽ ശരിക്കും അഗ്രസീവ് നേച്ചർ, അനാവശ്യമായിട്ടുള്ള ഒരു ദേഷ്യം, വയലൻസ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഹെൽപ്പോട് മാത്രമേ നമുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും ഡിഡാഡ് ഒരു നമ്മൾ സൈക്കോളജിക്കൽ സർവീസസ് നടക്കുന്നു, പാരന്റൽ ലെവൽ സപ്പോർട്ട് ഉണ്ടാവണം, അതോടൊപ്പം തന്നെ മെഡിസിൻസ് എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മളൊരു സൈക്യാട്രിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടി അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി, തെറാപ്പീസ് ഇതുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് വേണം നമുക്ക് ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊണ്ടുവരാൻ പറ്റും.
1: മാം, ഇപ്പൊ ഡിജിറ്റൽ അഡിക്ഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എപ്പോ മുതലാണ് മാം?
0: ഈ ഒരു 2023 കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഫോൺ യൂസേജും ഓൺലൈൻ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ, ഇതുപോലുള്ള സോഷ്യൽ മീഡിയ യൂസേജ് എല്ലാം വളരെയധികം കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സെന്റേഴ്സ് ഇന്നോവേറ്റീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്.
1: മാം, ഇപ്പൊ ഡിജിറ്റൽ അഡിക്ഷൻ കുട്ടികളിനെക്കാട്ടിയും കൂടുതലും അവരുടെ പാരന്റ്സിനെ കണ്ടുവരുന്നത്, അവരുടെ അടുത്ത് എന്താ മാമിന് പറയാനുള്ളത്?
0: ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ രക്ഷകർത്താക്കളുമായി കുട്ടികളിവിടെ വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം സംസാരിക്കുന്ന പാരന്റ്സ് ആയിട്ടാണ്. പാരന്റ്സ് കുട്ടി എത്രത്തോളം ഫോണിൽ യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഒന്നില്ലെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ മുത്തശ്ശൻ്റെ ഫോണായിരിക്കാം ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആക്സസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കുട്ടികൾ തീരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് അവർക്ക് ഫോൺ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ട് ഒരു പ്രായം കഴിഞ്ഞ് ഒരു അഡോളസൻസ് സ്റ്റേജിലിട്ട്, കൃത്യമായി പറഞ്ഞാൽ ഒരു 12 വയസ്സിന് ശേഷം കുട്ടികളെ ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുകളിലായിട്ട് പാരന്റ്സ് എത്തുന്നുണ്ട്. അപ്പം നമ്മുടെ കൺട്രോളിങ് എന്ന് പറയുന്ന പാർട്ട് തുടങ്ങേണ്ടത് ചൈൽഡ്ഹുഡിൽ നിന്നാണ്, ഏർലി ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. ഒരിക്കലും ഒരു 2 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കാനേ പാടില്ല. 2 to 5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സ്ക്രീൻ ടൈം 1 hour ആണ്. അതും 1 hour നമുക്ക് ആ കുട്ടികൾക്ക് നമ്മൾ സ്ക്രീൻ ടൈം കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. കാരണം കുട്ടികൾ കളിച്ച് നടക്കേണ്ട കാലഘട്ടമാണത്. പിന്നീട് മുതിർന്ന കുട്ടികളിലോട്ട് വരുമ്പോൾ മാക്സിമം

0: ഒരു മണിക്കൂറാണ് അവർക്ക് ഒരു ദിവസം അനുവദിച്ചിട്ടുള്ള സ്ക്രീൻ ടൈം. നമ്മളൊരു കൗമാര കാലഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ 2 മണിക്കൂർ വരെ, നമ്മുടെ യൂത്തിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെയാണ് നമുക്ക് മാക്സിമം സ്ക്രീൻ ടൈം. ഇവിടെ പാരൻസ് എല്ലാവരും ബിസി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറയുന്നുണ്ട്. അപ്പൊ അവിടെ ജോലി കഴിഞ്ഞ് വന്നാൽ പാരൻസും ഫോണിലാണെങ്കിൽ സ്വാഭാവികമായും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു മറുചോദ്യം വരും, അമ്മയും അച്ഛനും ഫുൾ ടൈം ഫോണിലാണല്ലോ, പിന്നെ ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഈ ഒരു ചോദ്യത്തിന്റെ അവിടെ നിന്നാണ് ഇതിന്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ പാരന്റൽ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരന്റ് എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് കുട്ടികൾ മോഡൽ ചെയ്യുന്നത്. പിന്നെ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഫ്രീ സോൺ ഏരിയാസ് വീടുകളിൽ സെറ്റ് ചെയ്യുക. പണ്ട് നമുക്ക് പവർ കട്ട് ഉണ്ടായിരുന്നപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു കാര്യമില്ല. പവർ കട്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വരുന്നില്ല. എല്ലാ വീട്ടിലും ഇൻവേർട്ടേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഫ്രീ സോൺ, ആ ഒരു ഫ്രീ സോണിൽ എല്ലാവരുടെയും ഫോൺ ആ ഒരു സമയത്ത് മാറ്റിവെക്കുക. അത് മൊബൈൽ ആവട്ടെ, ടാബ് ആവട്ടെ, ലാപ്ടോപ്സ് ആവട്ടെ, അതില്ലാതെ കുറച്ച് നേരം കുട്ടികളുമായിട്ട് ഒരു ഹാഫ് ആൻ അവറെങ്കിലും സമയം ചെലവഴിക്കാൻ പാരൻസ് ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാം, ഇപ്പൊ ഈ ഡിജിറ്റൽ അഡിക്ഷനിൽ എന്തൊക്കെ എഫക്ട്സ് ആണ് ടീനേജേഴ്സ് ആണെങ്കിലും അഡൽട്സ് ആണെങ്കിലും അവർക്ക് കൂടുതൽ എന്തൊക്കെ എഫക്ട്സ് വരുന്നത്?
0: കുട്ടികളിൽ ഇത് കണ്ടുവരുന്ന പലതരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ട് അവരെ ലീഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഉറക്കമില്ലായ്മ, പഠനത്തിൽ പിന്നോക്കം പോവുക. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഈ ഫോണിന്റെ ഉപയോഗം കൂടിയതിന് ശേഷം ഇവർക്ക് പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, പിന്നീട് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ദേഷ്യം, ഇതുപോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളിൽ, പിന്നെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്ന സമയം ക്ഷീണം അനുഭവപ്പെടുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള താല്പര്യം കുറയുക, അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻസ്, മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസ് കുറയുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കുട്ടികളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത്.
1: മാം, ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി ഓൺലൈൻ ഭീഷണിക്ക് ഇരയാവേണ്ടതെന്ന് അറിഞ്ഞ നിങ്ങളുടെ ഫസ്റ്റ് ആക്ഷൻ എന്തായിരിക്കും?
0: ഇതിനകത്ത് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാനുള്ള, കുട്ടികൾ പലപ്പോഴും രക്ഷകർത്താക്കളോട് തുറന്നു പറയാനായിട്ട് ഭയപ്പെടും. കാരണം എപ്പോഴും അഡോളസന്റ് സ്റ്റേജിലുള്ള കുട്ടികൾക്ക് എപ്പോഴും സ്വകാര്യതകളുണ്ടാവും. പാരൻസ് എത്ര ബെസ്റ്റ് ഫ്രണ്ട്സാന്ന് പറഞ്ഞാലും അവരെ ബാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ രക്ഷകർത്താക്കളോട് ഷെയർ ചെയ്യുള്ളൂ. പിന്നീട് അവർ ഷെയർ ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ മാത്രമേ കുട്ടികൾ ഷെയർ ചെയ്യുള്ളൂ. അത്തരത്തിൽ ഒരു കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കുട്ടിക്ക് അമിതമായിട്ടുള്ള ആൻസൈറ്റി ആയിരിക്കാം, പേടിയായിരിക്കാം, കുട്ടി കടന്നു പോകുന്ന മാനസികാവസ്ഥ വളരെ അധികം ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, അവിടെ നമുക്ക് പാരൻസിനെ അറിയിക്കുക. ഏറ്റവും ആദ്യം ചെയ്യുന്ന, ഒരു പക്ഷെ കുട്ടി ചെന്ന് പറയുന്നത് ഏതെങ്കിലും കുട്ടിയുടെ സുഹൃത്തുക്കളോടായിരിക്കാം, അതുവഴി ചിലപ്പോൾ സ്കൂൾ കൗൺസിലർ അറിയാം. അവിടെ ഒരു കൗൺസിലിംഗ് സേവനം, ആ കൗൺസിലിംഗ് സേവനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് രക്ഷകർത്താക്കളെ അറിയിക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലാണ് കുട്ടി ചെന്ന് പെട്ടിരിക്കുന്നത്. ഇപ്പൊ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ സൈബർ ഓഫീസേഴ്സുമായി നമുക്ക് ടൈപ്പ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഓൺലൈൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സൈബറുകാരുടെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ഭീഷണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് ഓൺലൈൻ ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ക്യാഷ് ചോദിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ ന്യൂഡ് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറയുന്നു, ഇതെല്ലാം നമുക്ക് സൈബർ റിലേറ്റഡ് സൈബർ ക്രൈംസിൽ ഉൾപ്പെടുത്തി നമുക്ക് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾ കൗൺസിലിംഗ് സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യും.
1: മാം, ഇപ്പൊ അതേപോലെ മാം പറഞ്ഞ പോലെ ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു ഗേൾ ചൈൽഡിന് ന്യൂഡ് ഫോട്ടോ അല്ലെങ്കിൽ അവരിന്റെ പ്രൈവറ്റ് ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ കിട്ടി അതിന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, അതിപ്പോ പാരന്റ്സ് അറിഞ്ഞിട്ട് പാരന്റ്സ് ശരിക്കും എടുക്കുന്ന ഫസ്റ്റ് ആക്ഷൻ എന്താണ്?
0: ചില പാരന്റ്സ് അത് മറച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കും, ചില പാരന്റ്സ് അത് ഓപ്പൺ അപ്പ് ചെയ്യും. അത് നമുക്ക് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിന്റ് കൊടുക്കുക ഏറ്റവും ആദ്യം. പിന്നെ നമുക്ക് ചൈൽഡ് ലൈൻ സേവനങ്ങളുണ്ട്, ചൈൽഡ് ലൈൻ സേവനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കേസ് ആയതുകൊണ്ട് നമുക്ക് നിയറസ്റ്റ് സൈബർ പോലീസുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ പാരന്റ്സിന് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ടീവ് കൗൺസിലിംഗ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. നമ്മൾ മറച്ചു വെക്കുന്നത് വളരെയധികം കുറ്റകരമാണ്. ശരിക്കും പറഞ്ഞാൽ മറച്ചു വെക്കാൻ പാടില്ല. അത്തരത്തിൽ കുട്ടിയെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് കുട്ടി നോട്ട് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നതും പരിചയമില്ലാത്ത ആളുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത് തന്നെ വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പൊ കുട്ടികളിൽ ഇത് അവയർനെസ് നമ്മൾ കൊടുക്കുക, പിന്നെ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കുട്ടികളിലായിട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: ഇപ്പോ ഇതില് ഇപ്പൊ കുട്ടി ഇപ്പൊ പാരന്റിന്റെ അടുത്ത് പോയി പറഞ്ഞു, അപ്പോ പാരന്റ് സാധാരണ കേൾക്കുന്ന പാരന്റ്സ് ഇത് മാം പറഞ്ഞാലും മറച്ചു വെക്കും, അല്ലെങ്കിൽ ആ കുട്ടിനെ നല്ലോണം അടിക്കും, അങ്ങനെ ഒരു എക്സ്ട്രീം ലെവൽ വരും. പക്ഷെ ശരിക്കും ആ പാരന്റ് ആ കുട്ടിന്റെ അടുത്ത് എന്താ പറയണ്ടേ, എന്താ ചെയ്യേണ്ടത്?
0: അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ രക്ഷകർത്താക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയെ മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ കുട്ടികളെ, ഏതൊരു രക്ഷകർത്താക്കളായാലും ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ കുട്ടി ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ശകാരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ആത്മസമീപനം പാലിച്ച് കുട്ടി കടന്നു പോകുന്ന സാഹചര്യത്തെ മനസ്സിലാക്കി കുട്ടിയെ ചേർത്ത് നിർത്താനും ഇത്

0: എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അച്ഛനും അമ്മയും കൂടെ ഉണ്ട്, മോളുടെ അല്ലെങ്കിൽ മോൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു അഷുറൻസ് കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് പാരൻസിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത്.
1: മാം, ഇപ്പോൾ ഈ ഡിജിറ്റൽ അഡിക്ഷൻ കൂടുതലും കണ്ടുവരുന്ന ഏത് ഏജ് ഗ്രൂപ്പിലാണ് മാം? പിന്നെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ?
0: ആക്ച്വലി നമ്മൾ ഒരു 3 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള ഒരു കുട്ടികളെ എടുക്കുകയാണെങ്കിൽ കുട്ടികൾ കൂടുതലും മോഡലിങ്ങോ പാരൻസ് എന്ത് ചെയ്യുന്നോ കുട്ടികൾ അത് ചെയ്യും. കാരണം

0: പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കുട്ടികളുടെ ഒരു പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ 5 വയസ്സ് തൊട്ട് 10 വയസ്സുള്ള കുട്ടികൾ സ്ക്രീൻ ടൈം ഹൈ ആണ്. അത് ഗെയിമാണോന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഒരു ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയാസ്, ഷോർട്സ്, റീൽസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത് വളരെയധികം കൂടുതലാണ്. നമ്മൾ 10 വയസ്സ് തൊട്ട് ഒരു 17 വയസ്സിലേട്ട് അല്ലെങ്കിൽ 18 വയസ്സിലേട്ട് എത്തുമ്പോൾ അത് ഗെയിംസിലേട്ട് മാറുന്നുണ്ട്. ഗെയിം അഡിക്ഷനിലേട്ട് തന്നെ വളരെയധികം. അതിന് ഫ്രീ ഫയർ, പബ്ജി ഉണ്ടായിരുന്നപ്പോൾ പബ്ജി ആയിരുന്നു. ഫ്രീ ഫയർ ഗെയിംസാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കളിക്കുന്നത്. അത് കുട്ടികളിൽ ഒരു വയലൻസ് നേച്ചർ ഉണ്ടാക്കാനായിട്ട് അവരുടെ മൊത്തത്തിലുള്ള മാനസികാരോഗ്യത്തെ അല്ലെങ്കിൽ ബ്രെയിനിനെ അത് സാരമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല ഗെയിംസ് ഉണ്ട്, പെസ്, ഫുട്ബോൾ ഗെയിംസ്, പലതരത്തിലുള്ള നമുക്ക് പോലും അറിയില്ലാത്ത കുറെ ഗെയിംസ് ഒക്കെ കുട്ടികൾ പറയുന്നുണ്ടാവും. നമ്മളിത് ചിലപ്പോൾ വന്നിട്ട് പറയും, നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആണോന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. അപ്പോൾ ഈ ഒരു ഏജ് കാറ്റഗറി വെച്ച് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഫ്രീ ഫയർ ഗെയിമിങ് ഒക്കെ ഒരു 10 വയസ്സിന് മേലായിട്ടുള്ള കുട്ടികളും ഒരു 5 വയസ്സ് തൊട്ട് 10 വയസ്സുള്ള കുട്ടികളിൽ സോഷ്യൽ മീഡിയ യൂസേജ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് യൂസേജ്, സ്ക്രീൻ ടൈം ഹൈ ഇത്രയാണ്. ഉറക്കമില്ലാതിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, രാത്രി 2 മണിവരെ 3 മണിവരെയൊക്കെ എഴുന്നേറ്റിരുന്ന് ഇത് കാണുന്ന. ഇവിടെയൊക്കെ പാരന്റ്സിന്റെ ശ്രദ്ധയില്ലായ്മ വേണം നമ്മളിതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന ഒരു കാര്യം.
1: സ്ക്രീൻ ടൈം നല്ലോണം യൂസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അനുഭവപ്പെടേണ്ട ഒരു പ്രശ്നം എന്തായിരിക്കും മാം? ഇപ്പൊ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും അത് എന്തായിരിക്കും?
0: ഫിസിക്കൽ സിക്നെസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ക്രീൻ ടൈം ഹൈ ആവുമ്പോൾ നമ്മുടെ ജോയിന്റ്സിനും കഴുത്തിനും കഴുത്തിന്റെ പുറകിലുള്ള മസിൽസിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സാധ്യതകളല്ല, അത്തരത്തിലുള്ള ജോയിന്റ് പെയിൻസും കാര്യങ്ങളുമല്ല. പിന്നെ നമ്മൾ കയ്യിലാണ് ഫോൺ എപ്പോഴും ഉപയോഗിക്കുന്നത്. കൈകളിൽ തരിപ്പ് പോലുള്ള അവസ്ഥ, കൈകളിൽ മരവിപ്പ് പോലുള്ള അവസ്ഥയൊക്കെ കുട്ടികളിൽ ഉണ്ടാകുന്നൊരു കണ്ടീഷനിലായിട്ട് പോകാറുണ്ട്. അമിതമായിട്ടുള്ള സെറ്റിന്റെ ഉപയോഗം, കണ്ണിന്റെ കാഴ്ചകൾ, ഇതിനെല്ലാം സാരമായിട്ട് ബാധിക്കും. മെന്റൽ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ ഉറക്കമില്ലായ്മ. ശരിക്കും ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഹോർമോൺ ഉണ്ട്, ഡോപ്പമൈൻ. ഈ ഡോപ്പമൈൻ ഒരു റിവാർഡ് സിസ്റ്റമാണ്. ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയാലോ, ഇങ്ങനെയൊക്കെ നമുക്ക് റിവാർഡ്സ് കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യുന്നൊരു ഹോർമോണാണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. ഇതേ സെയിം എഫക്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് ഈ ഗെയിംസ് കളിക്കുമ്പോഴും ലൈക്സ് കിട്ടുമ്പോഴും റിവാർഡ്സ് കിട്ടും. ഈ റിവാർഡ് സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ റിവാർഡ് സിസ്റ്റം വർക്ക് ചെയ്യാതെ വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഇവർ കൂടുതൽ കൂടുതൽ ഇപ്പൊ ഗെയിംസ് എടുക്കണം, ഒരു ഉദാഹരണം പറയണം. ഇപ്പൊ ഗെയിംസ് കളിക്കുന്ന ഓരോ ലെവലുണ്ട്, ഗെയിംസ് അച്ചീവ് ചെയ്യുന്ന ഓരോ ലെവലുണ്ട്. ഈ ആ ഒരു ലെവലിൽ ഇവർക്ക് കിട്ടുന്ന റിവാർഡ്സ് അടുത്തൊരു ലെവലിലിട്ട് വരുമ്പോൾ ആ റിവാർഡ് സിസ്റ്റം ഇവർക്ക് ഹൈ ആയിട്ടാണ് കിട്ടുന്നത്. ഈ ഡോപ്പമൈൻ ഹൈ ആവുകയും അറ്റ് ദ സെയിം ടൈം ഡോപ്പമൈൻ ലെവൽ പെട്ടെന്ന് ക്രാഷ് ആവുകയും ചെയ്യും. കുട്ടികളിൽ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് കുട്ടികൾ പോകും. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അഗ്രസീവ്നെസ്, ആങ്കർ, ഇത്തരത്തിലുള്ള ഇഷ്യൂസിലേട്ട് അവർ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉറക്കമില്ലായ്മ, പഠനത്തിൽ വളരെയധികം പിന്നോട്ട് പോവുക, ശ്രദ്ധയില്ലായ്മ, ADHD പോലുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയാം. ADHD എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഹൈപ്പർ ആക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ്, കോൺസെൻട്രേഷൻ ഇഷ്യൂസ്, പിന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, ഇത്തരത്തിലുള്ള ഇഷ്യൂസിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്.
1: മാം, ഇപ്പോൾ ഈ ഡിജിറ്റൽ അഡിക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് പാരന്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് മാം?
0: ഫസ്റ്റ് പാരന്റൽ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. പാരന്റിങ് എന്ന് പറയുന്ന ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴത്തെ പാരന്റ്സ് എല്ലാം വർക്കിംഗ് ആയതുകൊണ്ട്, ഞാൻ ഉൾപ്പെടെ വർക്കിംഗ് പാരന്റ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടികൾ വീട്ടിൽ തനിച്ചായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ പോയായിരിക്കാം ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ജോലിക്ക് പോയതിന് ശേഷം ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും അവരുടെ ടേക്ക് കെയർസ്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ഫോൺ ആക്സസിബിലിറ്റി ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് കൃത്യമായിട്ട് പാരന്റ്സിനോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ആദ്യത്തെ ഏറ്റവും ബേസ് ലെവലിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്, കുട്ടിയുമായി പാരന്റ്സ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൂട്ടണം. നമ്മളെല്ലാവരും ബിസി ആയതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന പാരന്റ്സ് ഉണ്ട്, കണ്ടെത്താൻ പറ്റാത്ത പാരന്റ്സ് ഉണ്ട്. കുട്ടികളെപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അത് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. പിന്നീട് നമ്മൾ ഇതെങ്ങനെ മാറ്റി നിർത്താം. നമ്മൾ ഡിജിറ്റലി അഡിക്റ്റഡ് ആന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള ഓൾട്ടർനേറ്റീവ് മെഷേഴ്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് പോയിട്ട് കുട്ടി ഇനി നാളെ തൊട്ട് നിനക്ക് ഫോൺ തരില്ല എന്ന് പറയലല്ല ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാനുള്ള മാർഗം. ഗ്രാജുവലി ഇത് കുറച്ച് കുറച്ച്, ഇപ്പോൾ ഒരു 10 മണിക്കൂർ യൂസ് ചെയ്യുന്ന കുട്ടിയെ നമ്മൾ ടൈം ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ അത് ആദ്യ സമയങ്ങളിൽ ഒരു 2 മണിക്കൂർ കുറവ്, അതായത് 10 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂറിലേട്ടാക്കാം, 8 മണിക്കൂർ കുറച്ച് പിന്നീട് ഒരു 3 മണിക്കൂറിലേട്ടാക്കാം. അങ്ങനെ നമ്മൾ ഗ്രാജുവലി കുറച്ച് കുറച്ച് കൊണ്ടുവരാനേ നമുക്ക് ഈ ഫോൺ അഡിക്ഷന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് അഡിക്ഷന്റെ കേസിൽ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അതർ ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക്

0: പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇവര് 2 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ പെട്ടെന്ന് ഫോൺ കിട്ടാതെ ആവുമ്പോൾ ആ കുട്ടിയുടെ ആ ടൈം ഫ്രീ ആയിട്ടിരിക്കണം. ഫ്രീ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കുട്ടികൾക്കുണ്ട്, പഠിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തം കുട്ടികൾക്കുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഈ ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം പഠനത്തോടുള്ള താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുക. അത് വളരെ കുട്ടികളെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കളിക്കാൻ വിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇന്നത്തെ സമൂഹത്തിലേക്ക് നമുക്ക് ഇറക്കി വിടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും നമ്മുടെ വീടിന്റെ ചുറ്റുപാട്, വളരെ അടുത്ത ചുറ്റുപാടുകളിൽ കളിക്കാൻ അവർക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇനിയിപ്പോൾ അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സൗകര്യം ഉണ്ടെങ്കിൽ പാരന്റ്സ് ഈവനിങ് കുറച്ചു നേരം അവരുടെ കൂടെ ഷട്ടിലോ എന്ത് ആവോ കുട്ടികളുടെ കൂടെ എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് ചെയ്യാൻ പറ്റുന്നോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ പാരന്റ്സും കൂടെ ഇൻവോൾവ് ആവണം. നമ്മളിത് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസും കൂടെ നമ്മൾ കുട്ടിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, കുട്ടികളിൽ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങൾ നമ്മളോട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാരന്റ്സ് ശ്രദ്ധിക്കണം.
1: മാം, ഇപ്പൊ ഈ ഡിജിറ്റൽ അഡിക്ഷന് പൂർണ്ണമായിട്ട് നമുക്ക് മാറാൻ പറ്റും? അല്ലെങ്കിൽ ഇപ്പൊ 10 മണിക്കൂർ യൂസ് ചെയ്യുന്ന ഒരു കുട്ടി അതിന് നല്ലൊരു രീതിയിൽ നല്ലൊരു പെർസെന്റേജോളം യൂസേജ് കുറയാൻ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും നമുക്കത് മാറ്റിയെടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കുട്ടികളിലുള്ള ശ്രദ്ധയും നിയന്ത്രണവും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ അത് പൂർണ്ണമായും കുട്ടികളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിതിനെ പൂർണ്ണമായിട്ടും കുട്ടികളിൽ നിന്ന് പിടിച്ചുപറിച്ച് മാറ്റാനായിട്ട് സാധിക്കുകയില്ല. ഇതിന്റെ പ്രോപ്പർ മാനേജ്മെന്റ്, പ്രോപ്പർ യൂസേജ് അവരെ മനസ്സിലാക്കി കൊടുക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച്.
1: മാം, ഇപ്പൊ കുട്ടികൾ ഫോളോ ചെയ്യേണ്ട സൈബർ സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്?
0: നമ്മൾ സൈബർ സേഫ്റ്റി റൂൾസിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ദയവായി ഫോൺ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. കുട്ടിക്ക് ഫോണിന്റെ ഉപയോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മയുടെ ഫോൺ കുട്ടി ഉപയോഗിക്കട്ടെ. പിന്നീട് ചെയ്യേണ്ട, ഇവർക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള അക്കൗണ്ടുകളും കാര്യങ്ങളും, സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് പ്ലാറ്റ്ഫോമിൽ ഇവർ ആക്റ്റീവ് ആയിരിക്കും. കൂടുതലും ആളുകൾ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫേസ്ബുക്ക് ഔട്ട്ഡേറ്റഡ് ആയി, ഇപ്പം അപ്പൂപ്പന്മാരെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് പ്രോപ്പറായിട്ടൊരു പാസ്വേഡ്, അത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. ഈ പാസ്വേഡ് പാരന്റ്സ് അറിഞ്ഞിരിക്കണം. അച്ഛൻ്റെയോ അമ്മയുടെയോ ഫോണിൽ നിന്നാണ് ഇത് ആക്സസ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് ആ പാസ്വേഡ് അറിഞ്ഞിരിക്കുക എന്നുള്ള അവരെയും കൂടെ ഉത്തരവാദിത്തമാണ്. കുട്ടികൾക്ക് അച്ഛനും അമ്മയും അറിയാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല, അറ്റ്ലീസ്റ്റ് 18 വയസ്സ് വരെയെങ്കിലും. അതുകൊണ്ടാണല്ലോ നമ്മൾ രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത്. കുട്ടികളുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ള അവകാശവും ഉത്തരവാദിത്വവും പാരന്റ്സിന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു പാസ്വേഡ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുക. പിന്നീട് ചെയ്യേണ്ട കാര്യം, അൺനെസസറി ആയിട്ടുള്ള ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. പിന്നെ സ്ട്രേഞ്ചേഴ്സുമായിട്ട് പൊതുവെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക, ഒരു ചാറ്റ്സ് പോവാതിരിക്കുക, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഒരു ശ്രദ്ധ ഉണ്ടായാൽ നല്ലതായിരിക്കും.
1: മാം, ഇപ്പോൾ ഈ ഡിഡാറ്റ് പ്രൊജക്ട് തുടങ്ങിയിട്ട് ശേഷം എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ സ്റ്റോറീസ് അങ്ങനെ ഉണ്ടോ മാം?
0: തീർച്ചയായിട്ടും നമുക്ക് മെമ്മറബിൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. കുട്ടികൾ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കേസസ് ഉണ്ട്. പാരന്റ്സ് അത് വളരെയധികം നമ്മുടെ കേരള പോലീസിന്റെ പേജിലൊക്കെ അത് മെൻഷൻ ചെയ്തൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് പാരന്റൽ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഇപ്പോൾ ഒരു കുട്ടി, ഡിജിറ്റൽ അഡിക്ഷൻ ഉള്ള ഒരു കുട്ടി, അവരുടെ സുഹൃത്തോ അല്ലെങ്കിൽ അധ്യാപകർക്കോ അറിഞ്ഞു ഇങ്ങനെ ഡിജിറ്റൽ അഡിക്ഷൻ ആണ്, അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഡിഡാഡിക്ക് എങ്ങനെ എത്താൻ പറ്റും?
0: നമുക്ക് സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, ചിരി എന്ന് പറയും. ചിരിയുടെ പ്രത്യേകത 24/7 വർക്കിംഗ് ആണ്. കുട്ടികളിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കുട്ടികൾക്ക് അതിലേക്ക് വിളിക്കാം. ചിരി ഹെൽപ്പ് ലൈൻ നമ്പർ ഞാൻ ഒന്ന് പറഞ്ഞുതരാം, 9497900200. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും, കോൺഫിഡൻഷ്യൽ ആയിരിക്കും ഈ കേസ്, നമ്മൾ ആര് വിളിച്ചു എന്തിനു വിളിച്ചു ഇതൊന്നും അവിടെ ചോദിക്കുന്നില്ല. പാരന്റ്സിന് വിളിക്കാം, അധ്യാപകർക്ക് വിളിക്കാം, ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് വിളിച്ച് പറയാം. ഈ ഒരു സംവിധാനം നമുക്ക് സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറാണ്, നമ്മൾ കേരള സ്റ്റേറ്റിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്ക് അതാത് ഡിജിറ്റൽ ഡിഅഡിക്ഷൻ സെന്റേഴ്സ്, 14 ജില്ലകളിലെയും ഡിജിറ്റൽ ഡിഅഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഏത് ജില്ലയിൽ നിന്നാണോ ഈ കോള് വന്നത്, ആ കൺസേൺഡ് ഡിസ്ട്രിക്റ്റിലേക്ക് ഈ കോളിന്റെ ഡീറ്റെയിൽസും ത്രൂ വാട്സപ്പ് നമുക്ക് മെസ്സേജ് ചെയ്തു തരും. നമ്മൾ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കൊച്ചി ഡിഡാഡിന് ഒരു നമ്പറുണ്ട്, 9497975400. നമ്പർ ഒന്നുകൂടെ പറയാം, 9497975400. 9 7

0: 5400 ആണ് കൊച്ചി ഡിഡാറ്റിൻ്റെ നമ്പർ. നമുക്ക് കൊച്ചി സിറ്റിയിലുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡയറക്റ്റ് ഡിഡാറ്റ് സെൻ്ററിലെ ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
1: മാം, ഇപ്പോൾ ഈ പ്രൊജക്റ്റിലൂടെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്?
0: നമുക്കിപ്പോൾ മോസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു 14 to 18 വയസ്സുകളുള്ള കുട്ടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ സിവിയർ അഡിക്ഷനിലേക്ക് പോകുമ്പോൾ കുട്ടികൾ പലരും കൗൺസിലിങ്ങിനായിട്ട് സെന്ററിലേക്ക് വരാനായിട്ട് ഒരു താല്പര്യമില്ലാത്തവരാണ്. അവരെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. തീരെ ചെറിയ കുട്ടികളല്ലാത്തതുകൊണ്ട് നിർബന്ധിച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. നമ്മുടെ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് വീടുകളിൽ വിസിറ്റ് ഇല്ല. ആക്ച്വലി നമുക്കൊരു നമ്മുടെ സർവീസസ് കൊടുക്കണം. ടെലികൗൺസിലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ കുട്ടി ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് തീർച്ചയായും കുട്ടിയെ നേരിട്ട് കണ്ട് അസസ് ചെയ്താലാണ് നമുക്കതിന് പ്രോപ്പർ ഒരു ഗൈഡൻസ് നമുക്ക് പാരന്റ്സിനാണെങ്കിലും കുട്ടിക്കും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കുട്ടികൾ വരാൻ വിസമ്മതിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരിടുന്ന ഒരു ചലഞ്ചാണ്. അതിനെ മറികടക്കാനായിട്ട് പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്.
1: മാം, ഈ പ്രൊജക്റ്റില് വരാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു?
0: തീർച്ചയായിട്ടും നല്ലൊരു പ്രോജക്റ്റാണ്. കേരള സോഷ്യൽ പോലീസിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പഠിച്ചത് സോഷ്യൽ വർക്കാണ്. MSW ആണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ നമുക്ക് എപ്പോഴും സമൂഹത്തോട് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് ചുറ്റുമുള്ള കുട്ടികളെ, നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഭാവി തലമുറയെ ചേർത്ത് നിർത്തുക, നല്ല രീതിയിലായിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മുടെ ഓരോ വ്യക്തിക്കും ഉണ്ടാവേണ്ട ഓരോ ഉത്തരവാദിത്തങ്ങളാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തന്നെയാണ് എപ്പോഴും താല്പര്യപ്പെടുന്നത്. നമുക്ക് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ബോധവൽക്കരണ ക്ലാസ്സുകൾ, കൗൺസിലിംഗ് സേവനങ്ങൾ, അതോടൊപ്പം തന്നെ പാരന്റൽ അവയർനെസ് സെഷൻസ്, പിന്നെ സൈബർ സേഫ്റ്റി, സൈബർ സെക്യൂരിറ്റി അവയർനെസ് ക്ലാസ്സുകൾ, ഇതെല്ലാം കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു പങ്കാണ് കുട്ടികളെ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഒരു സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്രൈംസിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ സഹായിക്കുന്നത്.
2: കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ടുള്ള ഡിഡാറ്റ് പ്രൊജക്റ്റിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും വിശദമായി പറഞ്ഞു തന്ന മിസ് സ്വപ്ന മാമിന് എന്റെ പേരിലും റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കളുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: അമ്മ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജന ശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.

0: പാട്ട് പാടി ബോറടിപ്പിക്കാൻ വന്നതല്ല. എൻ്റെ പേര് സലീം, കണ്ണൂർ സ്വദേശിയാണ്, കൊച്ചിയിൽ ജോലി ചെയ്യുന്നു. ഈയിടെ റേഡിയോ കൊച്ചി 90 FM-ൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങൾ. ഇതിനു മുമ്പ് ഒരു സ്റ്റുഡിയോയിൽ പോലും പാടിയിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ശരിക്കും എനിക്കതൊരു അനുഭവമായിരുന്നു. പാട്ട് കേട്ടവരുടെ സ്ഥിതി എന്താ എന്ന് അറിയില്ല. എന്തായാലും അടുത്തറിയുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും വിളിച്ച് ഗംഭീരമായെന്ന് പറഞ്ഞു. പാട്ടുകളുടെ ഇടയ്ക്ക് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞതിൽ ഒരു ചെറിയ ചളിപ്പുണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷം തോന്നി. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്പമെങ്കിലും പാടുന്നവർക്ക്, അതിനൊരു അവസരം പോലും ലഭിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു വേദിയാണ് റേഡിയോ കൊച്ചി 90 FM-ലെ കലാപ്രബോധിനി എന്ന പ്രോഗ്രാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് പറ്റുമെങ്കിൽ അവയെ സ്വന്തം ജീവിതവുമായി ഒന്ന് ഓർത്തിണക്കി അങ്ങനെ അവതരിപ്പിക്കുക, നന്നാവും. ഒരു ദിവസം ഒരു ചേഞ്ചൊക്കെ ആവട്ടെ. നാളെ റേഡിയോയിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് നമുക്കും പറഞ്ഞു നടക്കാലോ. ഏതായാലും വേഗം തന്നെ റേഡിയോ കൊച്ചി 90 FM-ലേക്ക് വിളിച്ചോളൂ.
1: സലീമേട്ടന് ഇഷ്ടം പാടാനായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ പാടാനോ മിമിക്രി അവതരിപ്പിക്കാനോ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കാനോ സംഗീതോപകരണങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ കവിതകൾ ചൊല്ലാനോ അങ്ങനെ ഏത് മേഖലയാവട്ടെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ച് കൊച്ചു കൊച്ചു കഴിവുകൾ ലോകമറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം.

റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്, സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത് കാ സഫർ.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക.

ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

0: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ചിങ്ക് ചക്കിടി ചിങ്ക് ചക്കിടി ചിക്കാൻ ചാഞ്ചാ ചിങ്ക്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിന്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചരള വരിശകൾ, മധ്യസ്ഥായ വരിശകൾ, ജണ്ഡവരിശ, വക്രജണ്ഡ വരിശകൾ തുടങ്ങി നമ്മൾ അഭ്യസിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സപ്തതാള അലങ്കാരങ്ങളിൽ നമ്മൾ പാടുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 താളം, ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം എന്നീ 3 താളങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു.

നമ്മൾ ഇന്ന് പഠിക്കുന്നത് ചെമ്പതാളം. ചെമ്പതാളത്തിൻ്റെ അംഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലഘു, അനുദ്രുതം, ദ്രുതം എന്നീ മൂന്ന് അംഗങ്ങളാണ് ചെമ്പതാളത്തിനുള്ളത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ചെമ്പതാളത്തിന് മിശ്രജാതി ആണ്. മിശ്രം എന്ന് പറയുമ്പോൾ ഏഴ്, ഒരടിയും ആറ് വിരലുകൾ എണ്ണി വരുമ്പോൾ മിശ്രജാതിയാകും.

സെവൻ ഇത്രയും ലഘുവാണ്. അതിനുശേഷം അനുദ്രുതം വരും. അനുദ്രുതം എന്ന് പറഞ്ഞാൽ ഒരടി മാത്രം. അതിനുശേഷം ദ്രുതം, അടിയും വീശും. ലഘുവും അനുദ്രുതം ദ്രുതം എങ്ങനെയാണ്? ചെമ്പതാളത്തിൻ്റെ അംഗങ്ങൾ മിശ്രജാതി ചെമ്പതാളത്തിലാണ് നമ്മൾ ഇന്ന് പാടുന്നത്. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ പഠനത്തിനായി എത്തിയിരിക്കുന്നത് കടവന്ത്രയിലുള്ള ഗായത്രി, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, കലൂരുള്ള ഐശ്വര്യ, എരമല്ലൂരുള്ള ആഗി, കങ്കരപ്പടിയിലുള്ള അന്നാമറിയ, പുനലൂരുള്ള ജെറുഷ എന്നിവരാണ്. സപ്തതാള അലങ്കാരത്തിലെ ചെമ്പ

ഇനി രണ്ടാം കാലം പാടുമ്പോൾ ഒരടിയിൽ രണ്ട് സ്വരങ്ങൾ വരും. ഈ അലങ്കാരത്തിലെ രണ്ട് വരികൾ ചേരുമ്പോഴാണ് ഒരു താളവട്ടം പൂർത്തിയാകുന്നത്. രണ്ടാം കാലം

0: ഇനിയും നാലാം കാലം പാടുമ്പോൾ ഒരടിയിൽ 8 സ്വരങ്ങൾ വരും.
1: സരിഗ സരി സരി ഗമ രി ഗമ രി ഗ രി ഗമ പ ഗമ പ ഗമ ഗമ പ ധ മ പ ധ മ പ മ പ ധ നി പ ധ നി പ ധ പ ധ നി സ സ നി ധ സ നി സ നി ധ പ നി ധ പ നി ധ നി ധ പ മ ധ പ മ ധ പ ധ പ മ ഗ.
0: ഇത്രയും വരികൾ ചേരുമ്പോഴാണ് ഒരു താളവട്ടമാകുന്നത്. പാടിക്കോളൂ.

നാല് പ്രാവശ്യം ഈ വരിശകൾ മൊത്തം പാടുമ്പോഴേ താളത്തിൽ ക്രമീകരിച്ച് വരികയുള്ളൂ. അടുത്തതായി നമുക്ക് ത്രിപുട താളമാണ് പഠിക്കാനുള്ളത്. ത്രിപുട താളത്തിൻ്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ദ്രുതം. ലഘു തിസ്ര ജാതിയാണ്. അപ്പോൾ നമ്മൾ ഒരടിയടിച്ച ശേഷം രണ്ട് വിരലെണ്ണുക, അപ്പം മൊത്തം മൂന്ന് ആകും, തിസ്ര ജാതിയാകും. തിസ്ര ജാതി ത്രിപുട താളം 1 2 3, അതിനുശേഷം രണ്ട് ദ്രുതം 1 2 1 2. അപ്പൊ ടോട്ടൽ 7 അക്ഷരങ്ങൾ ഉണ്ടാകും ത്രിപുട താളം പാടുന്നത്.

എന്ന സപ്തതാളങ്ങളുടെ പഠനമാണ് ഈ അലങ്കാരത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായും താളമിട്ട് തന്നെ ഈ അലങ്കാരങ്ങൾ പാടാൻ ശ്രമിക്കുക. താളമുറയ്ക്കാൻ വേണ്ടിയാണ് ഈ അലങ്കാരത്തിന്റെ പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി രണ്ട് അലങ്കാരങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: ഭരതനെ പറ്റിയും അദ്ദേഹത്തിന്റെ ചലച്ചിത്ര സങ്കല്പങ്ങളെപ്പറ്റിയും ഏറെ മുഖൌര ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല. ആരവവും തകരിയും ചാട്ടയും ചാമരവും കാതോട് കാതോരവുമൊക്കെ സിഗ്നേച്ചറിന്റെ അനേക അധ്യായങ്ങൾ വഴി പല കഷണങ്ങളായി ശ്രോതാക്കളിലേക്ക് എത്തിച്ചതാണ്. കൈയടക്കത്തോടെ ആ ചലച്ചിത്ര പ്രതിഭ അവതരിപ്പിച്ചു.

0: ചില വ്യത്യസ്ത പുരുഷ കേന്ദ്ര കഥാപാത്രങ്ങളെപ്പറ്റി പറഞ്ഞു പോകവെയാണ് ഈ പല സിനിമകളിലെയും നായക സങ്കല്പങ്ങളും എത്രമാത്രം വ്യത്യസ്തമാണെന്ന ചിന്ത ഉദിക്കുന്നത്. തകരയിലെയും ആരവത്തിലെയും രതിനിർവേദത്തിലെയും ഒക്കെ നായികമാർ എങ്ങനെ വേറിട്ട് നിൽക്കുന്നുവെന്ന് അവതരിപ്പിച്ചു പോകാൻ ശ്രമിക്കുകയാണ് ഈ അധ്യായം. മേൽപ്പറഞ്ഞ ചലച്ചിത്രങ്ങളത്രയും 4.5 പതിറ്റാണ്ട് മുൻപ് പുറത്തു വന്നതാണെന്ന കാര്യവും ഏറെ ശ്രദ്ധേയം. ഭരതൻ തന്നെ രജനിയും സംവിധാനവും നിർവഹിച്ച ആരവം എന്ന ചിത്രത്തിലെ കാവേരി എന്ന ചായക്കടക്കാരിയിൽ ആരംഭിക്കാം. സിനിമയിലെ ആ വിചിത്ര നായകൻ മരുതെന്ന അപരിഷ്കാരി, വേട്ടയാടലും മദനോത്സവവും രുചിയുള്ള ഭക്ഷണവും ഒക്കെ സിരകളിൽ നുരയ്ക്കുന്നവന്റെ മരുതിന്റെ പെണ്ണാണ് താനെന്ന് പ്രഖ്യാപിക്കുന്നത് കാവേരി തന്നെയാണ്. പ്രമീള വേഷം അവതരിപ്പിച്ചു. നെടുമുടി വേണു അവതരിപ്പിച്ച മരുതൻ സിനിമയുടെ ആരംഭത്തിൽ വേട്ട കഴിഞ്ഞെത്തുന്ന രംഗങ്ങളിൽ അവളെ സംവിധായകൻ പരിചയപ്പെടുത്തുന്നു. മരുത് അന്തി ഉറങ്ങുന്നത് കാവേരിക്കൊപ്പമാണ്. എന്നാൽ കാലങ്ങളായി അത് അങ്ങനെ ആകണമെന്നില്ല. അവൾക്ക് മറ്റു പുരുഷന്മാരോട്, പ്രത്യേകിച്ച് ആ നാട്ടിലെ ഏക പൊതുഗതാഗത മാർഗമായ ആ ബസ് ഓടിക്കുന്ന ജനാർദ്ദനൻ കഥാപാത്രം അന്തോണിയോട് ബന്ധമുണ്ടെന്ന് സിനിമ നേരിട്ട് പറയാതെ പലരാൽ പറഞ്ഞു പോകുന്നു. രാത്രി അവളെ തേടിയെത്തുന്ന അന്തോണിയെ കാവേരി അകറ്റുന്നത് മരുതിനെ കാണിച്ചാണെന്നത് ശ്രദ്ധേയം. ഈ വേളയിലാണെങ്കിൽ അയാൾ ധരിച്ചത് കാവേരിയുടെ ഒരു പാവാട മാത്രമാണ്. മരുതിനോട് ബന്ധം ആരംഭിച്ച ശേഷം അതിൽ കാവേരി ആത്മാർത്ഥത പുലർത്തി വരികയുമാണ്.
1: ഈ കാട്ടിൽ പോയാലേ ആര് തരും? ഇവിടെ കിടന്നുറങ്ങും.
2: ഞാൻ വല്ല പാറയിലും കിടന്നുറങ്ങും.
1: അയ്യോ, അപ്പൊ വല്ല പുലിയോ മറ്റോ വന്നാലോ?
2: പുലി വന്നാ ഞങ്ങൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും.
1: പേടായി അടിക്കാതെ മരുതേ, നിന്റെ ഏട്ടൻ ഇപ്പൊ എവിടെയാ?
2: ഏട്ടനും ചത്തു.
1: ഒരു പെണ്ണ് എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? ഇവിടെ ചിലപ്പോ വല്ല വഴിപോക്കരും കിടക്കാൻ വരും. വന്നാ ഞാൻ കിടന്നോളാനും പറയും. അതിന് ഈ നാറികൾക്കാ കണ്ണുകടി. ആളുകൾ പറയണത് എനിക്ക് ചായക്കട കൂടാതെ വേറെ ഏതാണ്ടോ. വേണ്ട വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. മരുതേ, നിനക്കെന്നെ ഇഷ്ടാണോ? പെരുത്ത് ഇഷ്ടാണോ? ദോശയേക്കാൾ ഇഷ്ടാണോ? മുളക് ചമ്മന്തിയേക്കാൾ? എരുമപ്പാലൊഴിച്ച കുറുകുറേ ഇരിക്കുന്ന ചായയേക്കാൾ? മരുതേ, എനിക്ക് കുളി തെറ്റിയിട്ട് 2 മാസമായി. എന്റെ കുട്ടിക്ക് തന്ത ആരാന്ന് ചോദിച്ച ഞാൻ എന്റെ മരുതാണെന്ന് പറയട്ടെ. ഞാൻ നിന്റെ കെട്ടിയോളായി കഴിഞ്ഞോളാം. നമുക്കിവിടെ സുഖമായി കഴിയാം. നിറയെ ദോശയും തിന്നാം. ഞാൻ നിന്റെ കൂടെ പന്തി ഉറങ്ങാം.
0: തന്റെ സർക്കസ് സംഘവുമായി ഗ്രാമത്തിലെത്തിയ ബഹദൂർ കഥാപാത്രം മുറി ഇംഗ്ലീഷുകാരൻ മുരുകയ്യയോട് നാട്ടിലെ ശരീരം തിരുമ്മുകാരനായ മാലീസ് എന്ന് വിളിക്കപ്പെടുന്ന ആ വ്യക്തി പറയുന്നതിലെ സൂചനകളും ഈ ചിന്തകൾ ഉണർത്തുന്നതാണ്. മാലീസ് പറയുകയാണ് കാവേരിയുടെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ പിതാവ് അന്തോണി എന്ന ആ തൃശൂർക്കാരനാണെന്ന്. മരുതിനെ അവൾ ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുപ്പിക്കുന്നതാണെന്ന്. സർക്കസുകാരൻ മുരുകയ്യയുടെ സുന്ദരി മകളുമായി ക്രമേണ മരുത് ബന്ധസ്ഥാപിക്കുന്നുമുണ്ട്. അവരയാളെ വെച്ച് സർക്കസ് കലകൾ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ തുടർന്ന് അയാൾ കാവേരിയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. സിനിമയുടെ അവസാനം കാവേരിയിൽ നിന്നും തന്നെ മോഹിപ്പിച്ച സർക്കസുകാരി സുന്ദരിയിൽ നിന്നും സർക്കസുകാരുടെ ആ നായയുടെ പിന്നാലെ ഓടിയകലുന്ന മരുത് പ്രഖ്യാപിക്കുന്നത് സ്വാതന്ത്ര്യമാകാം. ആരവത്തിലെ പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളിൽ രണ്ടാമത്തെയാൾ സർക്കസ് ഉടമ മുരുകയ്യയുടെ ഈ മകൾ തന്നെയാണ്. അവളാകട്ടെ ശ്രമിക്കുന്നത് കാവേരിയിൽ നിന്ന് മരുതിനെ തട്ടിയെടുക്കാനാണ്. മരുതാകട്ടെ ആ സർക്കസ് കൂടാരത്തിലെത്താൻ കാരണങ്ങളിലൊന്ന് അഭ്യാസങ്ങൾ അവതരിപ്പിക്കാനും പണം നേടാനുമുള്ള ആഗ്രഹത്തിനൊപ്പം അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാണെന്നത് കൂടിയാണ്. മരുതിന്റെ കായിക മികവും ശാരീരിക ശേഷിയുമാണ് അവൾക്കും ആ സർക്കസ് സംഘത്തിന് തന്നെയും വേണ്ടത്. എന്നാൽ ഈ പദ്ധതി വഴിയിലെ പരാജയപ്പെടുകയാണെന്ന് മാത്രം.
1: അനാവശ്യം പറഞ്ഞാൽ വായിലെ പല്ല് ഞാൻ എടുക്കും.
0: സിനിമയിലെ ഉപനായകൻ എന്നൊക്കെ വിളിക്കാവുന്ന കൊക്കരക്കോണ്ണന്റെ ഭാര്യ അമേലുവും അക്കാലത്തെ പതിവ് നായിക സങ്കല്പങ്ങളിൽ നിന്ന് കുറെയൊക്കെ മാറി നിൽക്കുന്നവളാണ്. പ്രതാപോത്തനാണ് കൊക്കരക്കോണ്ണനെ അവതരിപ്പിച്ചത്. തന്റെ കോഴിപ്പൂവന്മാരെ മക്കളെ പോലെ സ്നേഹിക്കുന്നവനാണ് കൊക്കരക്കോണ്ണൻ. KPSC ലളിത അവതരിപ്പിച്ച ഭാര്യ അമേലുവിന് ഈ പ്രകൃതം താല്പര്യമില്ല. അതിനാൽ തന്നെ അവയെ ഒഴിവാക്കാൻ അവൾ പലവട്ടം ശ്രമിക്കുന്നു, എങ്കിലും വിജയിക്കുന്നില്ല. തുടർന്ന് ആ സ്ത്രീ പോകുന്നത് അന്തോണിക്കൊപ്പം തന്നെയാണ്. ആരവത്തെ ഒരു അസാധാരണ ചലച്ചിത്രം എന്ന് വിളിക്കാം. പുനർകാഴ്ചകൾ വഴി മാത്രം വായിച്ചെടുക്കാവുന്ന ആഴങ്ങളുള്ള ചിത്രം. അതിനാൽ ഇത്തരം ചില കഥാപാത്രങ്ങളൊക്കെ ഈ ചിത്രത്തിൽ സ്വാഭാവികമാണ് താനും. ചെയ്തികളിലെ ശരിതെറ്റുകൾ

0: വിലയിരുത്തുന്നതിനപ്പുറം ആ കഥാപാത്രങ്ങളെ മേൽപ്പറഞ്ഞ രീതിയിൽ കാണുന്നതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു. ആരവത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ അധ്യായത്തിൽ പറയുന്ന മറ്റു പല സിനിമകളിലെയും കേന്ദ്ര കഥാപാത്രങ്ങളുടെ കാര്യത്തിലും. ആരവത്തിലെ അമേലു വഴി കെ പി എസ് ലളിത മികച്ച രണ്ടാമത്തെ നടിക്കുള്ള 1978 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തു. 1980 ജോൺ ബോളിന്റെ രചനയിൽ ഭരതനൊരുക്കിയ ചാമരം ഒരു വിചിത്ര പ്രണയം പ്രമേയമായി വന്നതാണ്. അതുവരെ പൊതുവെ മലയാള സിനിമ കണ്ടുശീലിച്ച നായികാനായിക കഥാപാത്ര പ്രവൃത്തിധാരകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമ. കാരണം ഇവിടെ ഒരു കോളേജ് അധ്യാപികയും അവരുടെ വിദ്യാർത്ഥിയും തമ്മിൽ രൂപപ്പെടുന്ന പ്രണയമാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഇന്ദു തന്റെ മുറച്ചെറുക്കനായ ബാലനുമായി പ്രണയത്തിലാണ്. സെറീന വഹാബ് ഇന്ദുവിനെ അവതരിപ്പിച്ചപ്പോൾ ബാലനായി രതീഷ് രംഗത്ത് വന്നു.
1: ഈ ആഴ്ച തന്നെ വരാം.
2: എന്റെ ടീച്ചർക്ക് വിശേഷത്തിൽ കൊണ്ടുവരാനുണ്ടോ?
1: ടീച്ചർക്കും
2: പിന്നല്ലാതെ ഇനി അങ്ങനല്ലേ വിളിക്കാവൂ. കോളേജിന്റെയും പട്ടണത്തിൽ തിരക്കിപ്പെട്ട് ടീച്ചർ നമ്മളെയൊക്കെ മറന്നുകളയരുത്.
1: പിന്നെ
2: പോട്ടെ മോളെ.
1: വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി.
0: വലിയ ധനാഢ്യനാണ് ഇന്ദുവിന്റെ അച്ഛൻ. എന്നാൽ അയാൾക്ക് തന്റെ മരുമകൻ ബാലനെയും കുടുംബത്തെയും വലിയ മതിപ്പൊന്നുമില്ല. കുടുംബം അത്ര സമ്പന്നമല്ല എന്നും ബാലന് തങ്ങളുടെ നിലയ്ക്കൊത്ത പത്രാസില്ല എന്നുമൊക്കെ കാരണം. അതിനെല്ലാം അപ്പുറം ആ മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്, മറ്റാരെയും വിലവെക്കുന്ന പ്രകൃതമല്ല. ഇക്കാരണങ്ങളാലൊക്കെ തന്നെയാണ് അവളുടെ അമ്മയെ നഷ്ടമായതും. അമ്മാവിന്റെ ഈ പ്രകൃതം മൂലം ഇന്ദുവിനു പകരം മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ ബാലൻ നിർബന്ധിതനായി. അവധിക്കാലത്ത് സ്വഭാവനത്തിലെത്തിയ വേളയിലാണ് ഇന്ദു ഈ വിവാഹ വിവരം അറിഞ്ഞത്. ഇന്ദു മാനസികമായി തകർന്നു. ബാലന്റെ മനസ്സിൽ ഉടലെടുത്ത തെറ്റിദ്ധാരണകളും മറ്റൊരു വിവാഹത്തിലേക്ക് അയാളെ എത്തിക്കാൻ കാരണമാകുന്നുണ്ട്. ഇന്ദുവിന്റെ വിദ്യാർത്ഥിയാണ് വിനോദ് എന്ന പണക്കാരനായ യുവാവ്. പ്രതാപോത്തൻ അവതരിപ്പിച്ച വേഷം. അല്പം പണം കയ്യിലുള്ളതിന്റെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ആ കഥാപാത്രത്തിലുണ്ട്. വിനോദിന് ഇന്ദുവിനോട് പ്രണയം തോന്നി. ആ അധ്യാപികയെ പരിചയപ്പെട്ട് വൈകാതെ തന്നെ പ്രകടിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഇന്ദു പ്രായത്തിൽ അയാളെക്കാൾ മുതിർന്നതാണ്. പോരാത്തതിന് അയാൾ ഇന്ദുവിന്റെ വിദ്യാർത്ഥിയുമാണ്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഇന്ദു ആ ബന്ധം നിഷേധിച്ചു. താൻ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്ന സത്യവും ഉണർത്തുകയും ചെയ്തു. എന്നിട്ടും വിനോദ് ഇന്ദുവിനെ പ്രണയിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നില്ല. ബാലന്റെ വിവാഹം തന്നെയാണ് തുടർന്ന് അയാളുടെ പ്രണയത്തിലേക്ക് ആ അധ്യാപികയെ എത്തിക്കുന്നത്. അതിനകം ഇന്ദു മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. അവിചാരിതമായി ഒരു നിമിഷത്തെ നിയന്ത്രണം നഷ്ടമായി പെരുമാറിയതിന്റെ ബാക്കിയായി അവർ ശാരീരികമായും അടുത്തു. വിനോദിന്റെ വാസസ്ഥലത്ത് വെച്ച് തന്നെ.
1: സ്വന്തമെന്ന് കരുതിയതെല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ. എനിക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. ചോദിക്കാനും പറയാനും എനിക്കാരുമില്ല.
3: എന്റെയൊന്നുമില്ല, അത് തന്നെയാ. ഓർമ്മ വെച്ചപ്പോൾ ഞാൻ കോൺവെന്റിലാ. അമ്മ മരിച്ചത് ഒരു കത്തുമുഖേനെ അറിഞ്ഞത്. അന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കരഞ്ഞു. കച്ചവടത്തിന്റെ പുതിയ പുതിയ സാമ്രാജ്യങ്ങൾ കൈയെടുക്കുന്ന തിരക്കിലായിരുന്നു എന്റെ അച്ഛൻ. മണിയോടർ മാത്രം മുടങ്ങാതെ എത്തും. സ്നേഹമെന്നത് എനിക്ക് ഇന്നു വരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത് കിട്ടി. ഇനി നമ്മൾ പിരിയരുതേ.
0: എന്നാൽ വിധി അവരെ ഒന്നിക്കാൻ അനുവദിക്കുന്നില്ല. കോളേജ് കാലഘട്ടത്തിലെ തീർത്തും സാധാരണമായ ഒരു വിദ്യാർത്ഥി സംഘർഷത്തിന്റെ ബാക്കിയായി വിനോദ് മരണപ്പെടുകയാണ്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീണാണ് മരണം. ഇന്ദു വീണ്ടും ജീവിതത്തിൽ തനിച്ച്. 4.5 മുൻപ് ഏറെ സങ്കീർണമായ വിദ്യാർത്ഥി അധ്യാപിക പ്രണയം അവതരിപ്പിച്ച രചന എന്നതാണ് ചാമരത്തെ വ്യത്യസ്തമാക്കുന്ന സവിശേഷ ഘടകം. വിധി വരുത്തിവെക്കുന്ന വിനോദിന്റെ വേർപാട് പ്രേക്ഷക ഹൃദയത്തിൽ തറയ്ക്കുന്ന ഒരു മുള്ളുപോലെ വേദന സമ്മാനിക്കുകയും ചെയ്യുന്നു. ചാമരം പ്രമേയപരമായി സവിശേഷമാണെങ്കിൽ കൂടി ഗ്രാമീണത തുളുമ്പുന്ന ഒരു ചിത്രം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ദുവിന്റെ ഭവനകാഴ്ചകളും ചുറ്റുപാടുകളുമൊക്കെ ഏറെ ഗ്രാമീണം. ആ നായികയുടെ കഥയിൽ നാഗരികനായ വിനോദിനെ വിളക്കി ചേർത്തിരിക്കുകയാണ്. ഈ ചലച്ചിത്ര വഴിത്താരയിൽ ചാമരവും കാതോടുകാതോരവും അസ്ത്രവും നീലക്കുറിഞ്ഞു പൂത്തപ്പോഴുമൊക്കെ എഴുതി ഫലിപ്പിച്ച ജോൺ ബോളിനും വലിയ സ്ഥാനം തന്നെയുണ്ട്. ബാലകൃഷ്ണൻ മാങ്ങാടിന്റേതാണ് ചാമരത്തിന്റെ കഥ. ഭരതൻ ജോൺ ബോൾ കൂട്ടുകെട്ടിൽ 1987 പുറത്തിറങ്ങിയ നീലക്കുറിഞ്ഞു പൂത്തപ്പോഴെന്ന ചിത്രം സാമൂഹിക കാഴ്ചപ്പാടിൽ തനിക്കൊട്ടും ഉചിതമെന്ന് കരുതാനാകാത്ത ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടവളുടെ കഥ പറഞ്ഞതാണ്. സന്ധ്യ നായർ എന്നാണ് യുവതിയുടെ പേര്. മിടുക്കിയായ കോളേജ് വിദ്യാർത്ഥിനി. സന്ധ്യ എന്ന കഥാപാത്രത്തെ കാർത്തിക അവതരിപ്പിച്ചു. അവൾ തന്റെ ഭവനത്തിൽ മാതാപിതാക്കൾക്കും നാലിളയ സഹോദരങ്ങൾക്കുമൊപ്പം കഴിഞ്ഞു വരവേയാണ് അയാളുടെ രംഗപ്രവേശനം. പിതാവിന്റെ പഴയ ചങ്ങാതിയുടെ, ആ പട്ടാളക്കാരന്റെ. അപ്പുമേനോൻ എന്നാണ് പേര്. കഥാനായകൻ അപ്പുവിനെ കന്നഡ നാടകകൃത്ത് കൂടിയായ ഗിരീഷ് കർണാട്ട് മനോഹരമാക്കി. മുരളിയാണ് അദ്ദേഹത്തിന് ശബ്ദം പകർന്നത്. നെടുമുടി വേണു അവതരിപ്പിച്ച ശിവശങ്കരൻ നായരുടെ ആ പഴയ സുഹൃത്ത് സ്വന്തക്കാർ ആരുമില്ലാത്തവനാണ്. ദീർഘനാളത്തെ

0: പാതാള ജീവിതമായാളെ നിഷ്ഠയിൽ ജീവിക്കുന്ന ഒരു യന്ത്രം കണക്കാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശിവശങ്കറിന്റെ നിർബന്ധപ്രകാരം അയാളുടെ ഔട്ട്ഹൌസിൽ അപ്പുമേനോൻ താമസം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പിതാവിന്റെ സുഹൃത്തിന്റെ കടന്നുവരവ് ആ കുട്ടികൾക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അയാൾ പുലർത്തി വരുന്ന പട്ടാള ചിട്ട തന്നെയൊക്കെ കാരണം. ഇക്കാരണത്താലാണ് അവർക്കിടയിൽ, പ്രത്യേകിച്ച് മൂത്തവളായ സന്ധ്യയുമായി, പിണക്കങ്ങൾ രൂപപ്പെടാൻ കാരണം. പെട്ടെന്നുള്ള പ്രകോപനത്തിൽ അയാൾ സന്ധ്യയുടെ കർണത്തടിക്കുന്ന രംഗം ചിത്രത്തിലുണ്ട്. തുടർന്നുള്ളത് കുറ്റബോധമാണ്. എന്നാൽ ക്രമേണ പ്രേക്ഷകൻ കാണുന്ന സന്ധ്യയുടെ പ്രതികരണം മറ്റൊരു രീതിയിലാണ്. അതുവരെ നാം കണ്ട സന്ധ്യയിൽ നിന്ന് വ്യത്യസ്തമായതെന്തോ അവളിൽ രൂപപ്പെട്ടു വരികയാണ്. പക്ഷെ സന്ധ്യ അയാളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മകളാണ്. അപ്പുവിനോടുള്ള വിശ്വാസം കൊണ്ടാണ് ശിവശങ്കരനായാളെ സ്വഭാവനത്തോട് ചേർന്ന് തന്നെ താമസിപ്പിച്ചിട്ടുള്ളത്. ആ ദമ്പതികൾ ക്രമേണ തങ്ങളുടെ മകളുടെ മനസ്സിലാരോ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ഏകദേശം അവളുടെ പിതാവിന്റെ പ്രായമുള്ള അപ്പുമേനോനാണ് ആ മനസ്സിലെന്നറിഞ്ഞാൽ അവർ തകർന്നു പോകും. ഇത് മനസ്സിലാക്കി അപ്പു അവളിൽ നിന്ന് ഒഴിയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സാധിക്കുന്നില്ല. അത്രയും അടുപ്പമാണ് അപ്പുവിനോട് സന്ധ്യ കാണിക്കുന്നത്.
1: അപ്പോഴേന്ന് പിന്നെ ഉണ്ടല്ലോ ഒന്ന്. ഇവിടെ
2: അതോ
1: അന്നങ്ങനെ വിളിക്കാൻ തോന്നി അങ്ങനെ വിളിച്ചു, ഇന്നിങ്ങനെ വിളിക്കാൻ തോന്നി ഇങ്ങനെ വിളിച്ചു.
2: അതെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നിയത്?
1: അറിയണോ? അറിയണെങ്കിലേ ചോദിച്ചു നോക്ക്.
2: ആരോട്?
1: അവനവനോട് തന്നെ.
0: ക്രമേണ അവളുടെ മാതാപിതാക്കൾ ഈ ബന്ധം അറിയുന്നു. ആ അവസരത്തിൽ അവർക്ക് കാര്യങ്ങൾ വിവരിക്കുന്നത് സന്ധ്യയുമായി വിവാഹം നടത്താൻ ആ കുടുംബം ആഗ്രഹിക്കുന്ന പുരുഷു എന്ന കഥാപാത്രമാണ്. ശ്രീനിവാസൻ വേഷം കൈകാര്യം ചെയ്തു. ഈ വിചിത്ര പ്രണയകഥ അണിയറ പ്രവർത്തകർ അവസാനിപ്പിച്ചത് അപ്പുവിന്റെ ആത്മഹൂതിയിലാണ്. ആ ധർമ്മസങ്കടത്തിൽ നിന്ന് സുഹൃത്തിനെയും കുടുംബത്തെയും തന്റെ ആത്മാവിനെ തന്നെയും മോചിപ്പിക്കാൻ അയാൾ കണ്ടെത്തിയ മാർഗമാകാം അത്. തുടർന്ന് സന്ധ്യ തനിച്ചാണ് ആ മുറിയിൽ അപ്പുമേനോന്റെ യൂണിഫോം വസ്ത്രത്തിന് ചാരെ. യഥാർത്ഥത്തിൽ എന്താണ് യുവത്വത്തിലേക്ക് പ്രവേശിച്ച ആ പെൺകുട്ടിയെ പിതാവിന്റെ പ്രായമുള്ള പുരുഷനിലേക്ക് ആകർഷിച്ച സവിശേഷത? ഏറെ സ്വാതന്ത്ര്യത്തോടെ അവളെ വളർത്തിയ പിതാവാണ് ശിവരാമകൃഷ്ണൻ. അയാൾ നൽകിയ സ്നേഹത്തിൽ അധികം എന്ത് കരുതലാണ് ആ പട്ടാള മേധാവിക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ ആ നഗരത്തിൽ അവൾ കണ്ടുമുട്ടിയ നൂറുകണക്കിന് ചെറുപ്പക്കാർക്കില്ലാത്ത എന്ത് സവിശേഷതയാണ് അയാളിൽ കണ്ടത്? അത്തരം കാര്യങ്ങളുടെ ആഴത്തിലേക്ക് ഈ സിനിമ കടന്നു ചെന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തിപരമായി സംശയമുണ്ട്. വിദേശ സിനിമകളിൽ വന്ന പ്രമേയത്തിന്റെ ഒരു മലയാളീകരിച്ച ആവിഷ്കാരമാണ് നിലക്കുറിഞ്ഞു പൂത്തപ്പോൾ എന്ന സിനിമയെന്നതും കാരണമാകാം. ശിവരാമകൃഷ്ണൻ എന്ന പിതാവ് സ്നേഹസമ്പന്നതയിൽ അതിന്റെ പ്രകടനങ്ങളിൽ മുൻപിലാണ്. KPS ലളിത അവതരിപ്പിച്ച ഓമന കുഞ്ഞമ്മ ആ പ്രകടനങ്ങളിൽ അല്പം പിന്നിലാണ്. എന്നാൽ മകളുടെ ഭാവിയെപ്പറ്റി ചിന്താവിഷ്ടയാണ് ഒരു വിചിത്ര പ്രണയവും അതുവഴി മനസ്സുലയുന്ന അനേകം സാധാരണ മനുഷ്യരും. അതാണ് ഭരതനൊരുക്കിയ നീലക്കുറിഞ്ഞു പൂത്തപ്പോൾ. ശരിയും തെറ്റും വേർതിരിച്ചെടുക്കാൻ പ്രയാസവും മറ്റനേകം ഭരതൻ ചിത്രങ്ങളിലെ എന്ന പോലെ.
3: അമ്മ അച്ഛനെ പറഞ്ഞ് ആശ്വസിപ്പിക്കായിരുന്നേ, അച്ഛന്റെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും എന്റെ മോള് ചെയ്യില്ല എന്ന്. വല്യ പൊട്ടബുദ്ധിക്കും അന്നേരത്തെ ഇളക്കത്തിന് വേണ്ടാത്തത് വല്ലതും എന്റെ മോടെ മനസ്സിൽ തോന്നിയാ തന്നെ നമ്മള് കാര്യം പറയുമ്പോ മൂക്ക് മനസ്സിലാവുന്നു, അതങ്ങനെ തന്നെ മനസ്സിൽ നിന്ന് തട്ടിക്കളയുന്നു. ഇല്ല മോളെ,
1: അമ്മയും അച്ഛനും വിഷമിക്കരുത്, എനിക്കതങ്ങനെ തട്ടിക്കളയാൻ കഴിയില്ല. ആരെത്ര നിർബന്ധിച്ചാലും പറ്റില്ല.
3: പറ്റണം, അച്ഛനോടും അമ്മയോടും തരിമകളിൽ സ്നേഹം ഉണ്ടെങ്കിൽ പറ്റണം.
1: ഇതൊഴികെ വേറെ എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം. ഇതുമാത്രം പറ്റില്ല. പ്ലീസ് അച്ഛ.
3: അയ്യോ, എന്താ ഇത്?
0: 1979 പത്മരാജൻ ഭരതൻ കൂട്ടുകെട്ടിൽ പുറത്തുവന്നതാണ് പ്രതാപ് പോത്തൻ നായകനായ തകര എന്ന ചിത്രം. വീണ്ടും ഒരു സവിശേഷ നായിക കൂടിയുള്ള ഭരതൻ സിനിമ. നായകനും അങ്ങനെ തന്നെ. നായികയുടെ പേര് സുഭാഷിണി എന്നാണ് സുരേഖ അവതരിപ്പിച്ച കഥാപാത്രം. എന്നോ എവിടുന്നോ വന്ന വഴിവക്കത്ത് കാണുന്ന തകര പോലെ മുളച്ചു പൊങ്ങിയ ഒരു യുവാവ്. അതാണ് പ്രതാപ് പോത്തൻ അവതരിപ്പിച്ച തകര. ചോദിക്കാനോ പറയാനോ ആരുമില്ലാത്തവൻ. വേണ്ടത്ര ബുദ്ധിവികാസം എത്തിയിട്ടില്ലാത്ത തകരയുടെ മനസ്സിൽ കാമം ഉണർത്തിവിടുന്നു ചെല്ലപ്പനാശാരി എന്ന സുഹൃത്ത്.
4: സുഭാഷിണി വരുന്നു, നമുക്കതിന്റെ മോളിൽ പോയി ഇരിക്കാം.
5: അയ്യോ, അതിന്റെ മേളിലോ? ഞാനില്ല എന്റപ്പ,
4: ഞാൻ മോളിക്കാരി കാണിക്കാം. ഞാനിതിന്റെ മോളിൽ പോരാ ചാട്ടം വെച്ചു കൊടുക്കട്ടെ.
5: അയ്യോ,
4: എന്താണെന്നറിയാമോ ഞാൻ മോളിന്നെടുത്ത് ചാടാഞ്ഞത്? സുഭാഷിണി പറഞ്ഞതുകൊണ്ടാ.

മറ്റു തലങ്ങളിലേക്ക് ആ ബന്ധം എത്തിച്ചേരുന്നതാണ്. സുഭാഷിനിയുടെ പിതാവ് മാതുമൂപ്പന്റെ പക്കൽ നിന്ന് തകരയ്ക്ക് മർദ്ദനമേൽക്കാനും തുടർന്ന യുവാവ് നാടുവിടാനും കാരണമാക്കുന്നത്. ക്രമേണ അയാൾ ആ നാട്ടിൽ മടങ്ങിയെത്തുകയാണ്. സുഭാഷിനിയോടുള്ള അടുപ്പത്തിന്റെ പേരിൽ തന്നെ ഉണ്ടായ തർക്കങ്ങളടക്കമുള്ളവ വഴിയാണ് മാതുമൂപ്പൻ കൊല്ലപ്പെടുന്നത്. പിതാവിന്റെ മരണവിവരമറിഞ്ഞ് തകർന്നുപോയ സുഭാഷിണി കൊലപാതകിയായ തകരയെ തള്ളി

0: കുറ്റക്കാരൻ തന്നെയാണ്. തകരയ്ക്കും സുഭാഷിണിക്കും ഇടയിലുള്ള ആ ബന്ധമത്രയും മാതുമൂപ്പന്റെ ചെവിയിലെത്തുന്നതിന് പിന്നിലും അയാൾ തന്നെയാണ്. സുഭാഷിണിയിൽ ചെല്ലപ്പന് ആദ്യമേ ഒരു താല്പര്യമുള്ളതായി സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ നാട്ടിലെ ഒരു ഗ്രാമീണ പെൺകുടിയാണ് സുഭാഷിണി. അവൾക്ക് മരച്ചീളുകൾ ആവശ്യമാണ്. ഇത് ചെല്ലപ്പനാശാരിയുടെ പക്കലുണ്ട്. അത് സ്വന്തമാക്കാൻ അയാളെ മയക്കുന്ന പോലെ പെരുമാറാൻ അവൾക്ക് മടിയൊന്നുമില്ല. ആരവത്തിൽ ബസ് നിലവിട്ട് അപകടകരമായി ഓടിക്കുന്ന അന്തോണിയെ മയക്കി ശാന്തനാക്കാൻ ശ്രമിക്കുന്ന കാവേരിയെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത്തരമൊരു ശ്രമമൊക്കെയാണെന്ന് തോന്നുന്നു താൻ വലിയ താല്പര്യമൊന്നും കാണിച്ചു വരാത്ത ചെല്ലപ്പനാശാരിയുടെ പക്കൽ കാര്യസാധ്യത്തിനായി സുഭാഷിണി വേണ്ട പോലെ പുറത്തെടുക്കുന്നത്. ഇതിനായി സംസാര രീതി പെരുമാറ്റ രീതിയൊക്കെ മാറ്റാൻ അവൾക്ക് മടിയുമില്ല. കെ പി സി ലളിതയാണ് സുഭാഷിണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത്.
1: അതേ, ആശാരി പണിഞ്ഞോണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ടാ കേക്കാഞ്ഞ്.
2: പണിയുമ്പോഴേ പണിക്കിന് ഏഴ് ചെവിയാ, ഏഴ് ചെവി.
1: എന്നാ പിന്നെ പണിക്കിനെ കേക്കാനൊക്കാത്ത തരത്തിലായിരിക്കും ഞാൻ ചോദിച്ചത്. ചേടാ, ഒടയക്കാരനില്ലാത്ത സൗകര്യമാ പണിയുന്നവന്.
2: കേട്ടാ പക്ഷേ, പണിയുന്നിടത്തെ പണിക്കരാ ഒടയക്കാരൻ. എന്നാണെന്ന് അറിയണമല്ലോ. എന്റെ അനുവാദം ഇല്ലാതെ ഇവിടുന്ന് തളച്ചിൽ വാരിക്കൊണ്ട് പോവോ? പോവോന്ന്.
1: എന്നാ പിന്നെ ചോദിച്ചില്ലെന്ന് വേണ്ട.
2: ചോദിച്ച തടിഞ്ഞുകളല്ല, തടിയോടെ ഞാൻ കൊണ്ടുപോവാ.
1: എടുത്തോട്ടെ,
2: എടുത്തോ. പണിയും കഴിഞ്ഞാ അതുവഴിയാ വരുന്നത്.
1: അതിന്
2: പറയാം.
0: ഒരു പടി കൂടി കടക്കാൻ ചെല്ലപ്പനാശാരിയും പിള്ളയെന്ന ആ കൗമാരക്കാരനും ശ്രമിക്കുമ്പോൾ അതിനെ തക്ക വിധത്തിൽ നേരിടാനും മാതുമൂപ്പനോട് പറഞ്ഞ് ചെല്ലപ്പന് രണ്ട് തല്ലുവാങ്ങിക്കൊടുക്കാനുമൊക്കെ സുഭാഷിണിക്ക് മടിയൊന്നുമില്ല. അവർക്കാഗ്രഹം തന്റെ ശരീരത്തോടാണെന്നുള്ള ധാരണ കൃത്യമായി ആ പെൺകുട്ടിക്ക് ഉണ്ടാകാം. എന്നാൽ തകരെ അങ്ങനെയല്ല. സുഭാഷിണിയുടെ അത്ര ചിന്താശേഷിയോ പ്രാപ്തിയോ ഇല്ലാത്ത തകരയുമായി അവൾ ശാരീരികമായി പോലും അടുക്കുന്നുണ്ട്. എന്നാൽ അയാളോട് അവൾക്ക് ആത്മാർത്ഥ പ്രണയം തന്നെയായിരുന്നു. അവർക്കിടയിലെ ആദ്യ ശാരീരിക ബന്ധം സാഹചര്യം വച്ചാൽ സംഭവിച്ചു പോയതാണ്. മുൻപും മാനുഷികമായ ചലനങ്ങൾ ഇരുവരുടെയും മനസ്സിൽ ഉണരുന്നുമുണ്ട്. എങ്കിലും സുഭാഷിണി അതിനെ ചെറുത്തു നിൽക്കുന്നുമുണ്ട്. അവിചാരിതമായി സംഭവിച്ച ആ അടുപ്പത്തിന് ശേഷം തകരയെ സുഭാഷിണി തള്ളിക്കളയുകയല്ല ചെയ്തത്, മറിച്ച് ആ പ്രണയബന്ധം അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി തുടരുക തന്നെയാണ്. തന്നെ സ്വന്തമാക്കാനായി അയാൾ തന്റെ പിതാവ് മാതുമൂപ്പനെ കൊലപ്പെടുത്തിയെന്ന വിവരം കാതിൽ പതിക്കുമ്പോൾ സുഭാഷിണി തകർന്നു പോവുകയാണ്.
3: നമുക്കെവിടെയും പോവാം, നമുക്ക് കല്യാണം കഴിക്കാം.
1: ഇല്ല, ഇല്ല, ഇല്ല, ഞാൻ വരത്തില്ല. അപ്പനെ കൊന്നു.
0: തകര എവിടെയാണെന്നറിയാത്ത വേളയിൽ അയാൾക്കായി സുഭാഷിണി കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ പിതാവിന്റെ മരണ വിവരമറിഞ്ഞ ശേഷം ഏതൊരു മകളെയും പോലെയും അതുൾക്കൊള്ളാനാകാതെ പതറിപ്പോകുന്നുമുണ്ട്. തകരയുടെ മരണശേഷം എങ്ങനെയാകും അവൾ ആ വാർത്ത ഉൾക്കൊണ്ടിട്ടുണ്ടാവുക? പിന്നെന്തൊക്കെയാകും സുഭാഷിണിയുടെ ജീവിതത്തിൽ നടന്നത്? അറിയില്ല. കാതോട് കാതോരം എന്ന ഭരതൻ ജോൺ പോൾ സിനിമയെപ്പറ്റി ചർച്ചകൾ ഇന്നും വ്യാപകമാണ്. ലൂയിസിന്റെയും മേരിക്കുട്ടിയുടെയും ലാസറിന്റെയും കുട്ടന്റെയും ഒക്കെ കഥ പറഞ്ഞ ചിത്രം 1985 സിനിമ പുറത്തിറങ്ങിയത്. മമ്മൂട്ടിയും സരിതയും മാസ്റ്റർ പ്രശോഭും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ചിത്രത്തിലെ സുമനസ്സുള്ള പുരോഹിതനായി നെടുമുടി വേണുവും മേരിക്കുട്ടിയുടെ ഭർത്താവ് ലാസറായി ജനാർദ്ദനും ഉബുദ്ധിക്കാരനായ സഹോദരൻ റപ്പായിയായി ഇന്നസെന്റും മേരിക്കുട്ടിയുടെ സഹോദരി സിസ്റ്റർ തെരേസയായി ലിസിയും പിതാവ് പൈലിയായി ബഹദൂറുമൊക്കെ രംഗത്ത് വന്ന മനോഹര ചിത്രമാണ് കാതോട് കാതോരം. എന്നും ഓർത്തിരിക്കുന്ന ഗാനങ്ങളും സിനിമയ്ക്ക് മാറ്റുകൂട്ടുന്നു. മറ്റനേകം ഭരതൻ ചിത്രങ്ങൾ പോലെ മികച്ച രംഗചിത്രീകരണങ്ങളും. കഥാനായിക മേരിക്കുട്ടി ഭർത്താവുണ്ടെങ്കിലും വിധവയെ പോലെ കഴിയുന്നവളാണ്. ലാസറെന്ന ആ ലോറിക്കാരന്റെ കയ്യിലിരിപ്പാണ് കാരണം. ഒരു മകനുണ്ടവർക്ക്. എന്നാൽ അവന്റെ കാര്യങ്ങളിൽ പോലും ആ പിതാവിനൊരു താല്പര്യവുമില്ല. പണം ആവശ്യമായ അവസരങ്ങളിൽ അവരെ തേടി ആ കുടുംബത്തിലെത്തുന്ന ഒരു മനുഷ്യൻ. തരം കിട്ടുന്ന പോലെ ഉപദ്രവിക്കുന്നുമുണ്ടയാൾ. സഹോദരി തെരേസയെ പോലും കാമക്കണ്ണോടെയാണ് ലാസർ നോക്കുന്നത്. ഇവരുടെ ജീവിതത്തിലേക്കാണ് സ്വന്തമായി ആരുമില്ലാത്ത ആ സാധു മനുഷ്യൻ ലൂയിസ് അവിചാരിതമായി എത്തിച്ചേരുന്നത്. മഞ്ചാടിക്കുന്ന ആ നാട്ടിൽ എന്തെങ്കിലും തൊഴിൽ കിട്ടുമോ എന്ന അന്വേഷണത്തിലാണ് ലൂയിസ്. തൊഴിലന്വേഷണം തന്നെയാണ് അയാളെ മേരിക്കുട്ടിയുടെ പക്കലെത്തിച്ചതും. പള്ളിയുമായി ബന്ധപ്പെട്ട തൊഴിലുകളും ഗാനസംഘത്തിലെ പ്രവർത്തനങ്ങളുമൊക്കെയായി ലൂയിസ് ആ നാട്ടിൽ തുടർന്നു. മേരിക്കുട്ടിക്ക് അയാളൊരു സഹായമായി മാറുകയും ചെയ്തു. എന്നാൽ ആ നാട്ടിലുള്ളവർ ഇവരുടെ ഈ ബന്ധം അത്ര തുറന്ന ചിന്താഗതിയോടെയൊന്നുമല്ല നോക്കിക്കണ്ടത്. ലാസറിന്റെ മനസ്സിൽ കളങ്കങ്ങൾ കുത്തിവെക്കുന്നതിൽ പള്ളിയിലെ കപ്പ്യാർ കൂടിയായ സഹോദരൻ റപ്പായിക്കും പങ്കുണ്ട്. ജനങ്ങളെയും അവർ ഇരുവർക്കും എതിരാക്കുന്നുണ്ട്.
4: ഞാൻ തുമ്മുന്ന അനുമെന്നൊക്കെ അന്വേഷിക്കാൻ ഇപ്പഴത്തെ ആൾക്കാരാ? ഈ നാട്ടുകാരെല്ലാം മുമ്പ് എവിടെയായിരുന്നു? കള്ളും കുടിച്ചോണ്ട് വന്നേ

0: മേരി.
1: മേരിയെ ലാസർ പള്ളിമുറ്റത്ത് വെച്ച് ജനമധ്യത്തിൽ അവഹേളിക്കുകയും പരസ്യമായി അവളുടെ മുടിമുറിക്കുകയും വരെ ചെയ്യുന്നു. തുടർന്ന് ലൂയിസും മേരിക്കുട്ടിയും ആ നാടുവിടുന്നു. കുട്ടനും ഒപ്പമുണ്ട്. എന്നിട്ടും ലാസർ പിന്നാലെ തന്നെയുണ്ട്. ജീവിതത്തിൽ അവർ നേരിട്ട ഈ പ്രതിസന്ധികൾക്കിടയിൽ എപ്പോഴോ ആണെന്ന് തോന്നുന്നു ഇനി അങ്ങോട്ട് ഒരുമിച്ചെന്നൊരു ചിന്ത ഇരുവരുടെയും മനസ്സിലുണ്ടാകുന്നത്. എന്നാൽ ആ ചിന്ത തീരെ ജടികമല്ല എന്ന പക്ഷത്താണ് ഈ ഭരതൻ സിനിമ നിലകൊള്ളുന്നത്. മനസ്സുകളുടെ ഒത്തുചേരലാണത്. ഈ കാര്യങ്ങളിലാണ് കാതോട് കാതോരം എന്ന ചിത്രത്തിലെ കാവ്യാത്മകത നിലകൊള്ളുന്നതും.
2: ഇത്രയും നൊമ്പരം മനസ്സിൽ കൊണ്ടുനടക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. തന്റെ അടുത്തോടെ ഒറ്റയ്ക്കെന്നൊരു കുട്ടിയെ ജീവിതത്തോട് പൊരുതാന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ എന്താ പറയാൻ എനിക്കറിയില്ല.
3: എല്ലാവരും ഞാൻ ഒറ്റയ്ക്കാണ്. ഒരു തരത്തില് നിങ്ങൾ ഭാഗ്യവാനാ. ആരോടും കണക്ക് പറയണ്ടല്ലോ.
2: അതൊരു തോന്നല. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കും ദുഃഖം തോന്നിത്തരും. മേരിക്ക് കൂട്ടിന് കുട്ടനെങ്കിലും ഉണ്ടല്ലോ. എല്ലാ ദുഃഖങ്ങളും മറക്കാൻ അവനൊരാൾ മതിയല്ല.
3: എല്ലാം സഹിച്ച് പിന്നെയും പിടിച്ചു നിൽക്കുന്നത് അവന് മാത്രം ഓർത്തിട്ട്. പക്ഷെ സഹിക്കുന്നതിനും ഒരു അതിരുണ്ടല്ലോ മനുഷ്യർക്ക്.
2: നിരാശപ്പെടരുത്, ഇനിയും പിടിച്ചു നിൽക്കണം. ഇത് ഒരു ഉപദേശമല്ല, പറയാനുള്ള അവകാശവുമില്ല. എന്നാലും ഇപ്പൊ മേര് തനിച്ചില്ലെന്ന് സമാധാനിച്ചോളൂ.
1: ലാസർ കുട്ടനെന്ന അവരുടെ മകനെ തട്ടിക്കൊണ്ടു പോകുന്ന രംഗങ്ങൾ സിനിമയിലുണ്ട്. എന്നാൽ അതിന്റെ ഹേതു അവനോടുള്ള സ്നേഹമൊന്നുമല്ല, മേരിക്കുട്ടിയെയും ലൂയിസിനെയും ഒന്നുകൂടി വേദനിപ്പിക്കാനാണ്. ലാസറിന്റെയും മേരിക്കുട്ടിയുടെയും ഒന്നിച്ചുള്ള മരണത്തിലാണ് സിനിമയുടെ സമാപനം. തുടർന്ന് ആ രണ്ടു മനുഷ്യർ ഒരുമിച്ചാണ്, കുട്ടനും ലൂയിസും. കർമ്മവഴിയിൽ അവർ പിതാവും പുത്രനുമായി മാറുകയുമാണ്. മേരിക്കുട്ടി എന്ന കഥാപാത്രത്തിന്റെ ദുരിതപൂർണമായ ജീവിതവഴിയിൽ നാട്ടിയിട്ടുള്ളതാണ് കാതോട് കാതോരത്തിന്റെ കാതൽ എന്ന് പറയാം. ലൂയിസ് അവളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്ന അപരിചിതനാണ്. മേരിക്കുട്ടി ആ നാട്ടിൽ പരിചിതയും അയാളുമായുള്ള ബന്ധത്തിനെപ്പറ്റി ലൂയിസിനേക്കാൾ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരികയും വിമർശിക്കപ്പെടുകയും ചെയ്യുക ആ സ്ത്രീ തന്നെയാണ്. എന്നിട്ടും അവൾ എപ്പോഴോ ലൂയിസിനെ സ്നേഹിച്ചു പോകുന്നു. വിചിത്ര പ്രണയങ്ങൾക്കൊപ്പം സാമൂഹിക നിരീക്ഷണം അനുസരിച്ച് ഒട്ടും അരുതാത്ത ബന്ധങ്ങളും തിരശ്ശീലയിൽ പകർത്തിവെച്ച സംവിധായകനാണ് ഭരതൻ. ആ പട്ടികയിൽ ആദ്യം വരേണ്ടത് രതിനിർവേദം എന്ന ചിത്രമാണ്. പത്മരാജന്റെ രചനയിൽ 1978 പുറത്തിറങ്ങിയ സിനിമ രതി എന്ന യുവതിയോട് അയൽക്കാരൻ കൗമാരക്കാരനിൽ ഉണർന്ന ആസക്തിയുടെയും പ്രണയത്തിന്റെയും അവളുടെ മരണത്താലുള്ള വേർപിരിയലിന്റെയും ഒക്കെ കഥയാണ് പറഞ്ഞത്. കൃഷ്ണചന്ദ്രനും ജയഭാരതിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൽ സോമൻ, കവിയൂർ പൊന്നമ്മ, KPSC ലളിത, ബഹദൂർ, മീനാകുമാരി, അടൂർ ബാസി, മനോഹർ അടക്കമുള്ളവർ മറ്റു വേഷങ്ങൾ കൈകാര്യം ചെയ്തു. കൗമാരക്കാരായ പപ്പുവും ചെറിയമ്മയുടെ മകനായ ഗോവിന്ദനും അനുജത്തിയുമൊക്കെ അവധിക്കാലം ആഘോഷിക്കുകയാണ്. കൂട്ടുകാരിലൂടെയും പരിചാരകനായ കൊച്ചുമണിയുടെ വാക്കുകളിലൂടെയുമൊക്കെയാണ് പപ്പുവിൽ സ്ത്രീ ശരീരത്തെ പറ്റിയുള്ള മോഹങ്ങൾ ഉണരുന്നത്. തുടർന്ന് ആ മനസ്സിൽ ഇടം പിടിക്കുന്നത് അയൽവക്കത്തെ രതി എന്ന യുവതിയുടെ സുന്ദര രൂപമാണ്.
4: ഞാൻ പപ്പുവിനോട് ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു. അന്ന് എന്തിനായിരുന്നു പപ്പു പെർഫോം തൊട്ടുകൊണ്ട് തപസ്സിരുന്നത്? ആരെയാ പപ്പുവിന് വശീകരിക്കേണ്ടത്?
5: ചേച്ചി. അതെ
4: പപ്പു. എന്താ കുട്ടിയത്? സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കണ്ട് തോന്നിയാസങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നു.
1: ആദ്യമൊക്കെ പപ്പുവിന്റെ താല്പര്യത്തെ തമാശയായി ആ യുവതി തള്ളിക്കളയുകയാണെങ്കിലും ക്രമേണ അവൾ പപ്പുവിനോട് അടുക്കുക തന്നെയാണ്. മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെടില്ല എന്ന സൂചനയും അവൾ നൽകുന്നുണ്ട്. എന്നാൽ ഈ ബന്ധം തിരിച്ചറിഞ്ഞ വീട്ടുകാർ പപ്പുവിനെയും രതിയെയും തമ്മിൽ അകറ്റുകയാണ്. പപ്പുവിന് തുടർ പഠനത്തിന് പോകാനുള്ള ദിവസമെടുക്കുന്നു. പിരിയുന്നതിന് മുൻപായി സർപ്പക്കാവിൽ വെച്ച് കാണാൻ അവർ തീരുമാനിക്കുന്നു. അതവന്റെ അപേക്ഷയാണ്. പെരുമഴയുള്ള ആ സായാഹ്നത്തിൽ അവർ ആ സർപ്പക്കാവിൽ വെച്ച് ശാരീരികമായി കൂടി ഒന്നാവുകയാണ്. തിരികെ വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുന്ന വേളയിലാണ് സർപ്പദംശനം ഏൽക്കുന്നത്. അങ്ങനെ അവൾ മരണപ്പെടുന്നു. പിറ്റേ ദിവസം നഗരത്തിലെ കോളേജിലേക്ക് പോകാനൊരുങ്ങുന്ന പപ്പുവിന്റെ മുൻപിലൂടെ വിഷചികിത്സ ഫലിക്കാത്തതിനെ തുടർന്ന് മരണപ്പെട്ട രതിയുടെ മൃതദേഹവുമായി ആ സംഘം കടന്നുപോവുകയാണ്. വിവാഹപ്രായമെത്തിയവളാണ് കഥാനായിക. ആലോചനകൾ നടക്കുന്നുമുണ്ട്. അനുവാദമില്ലാതെ തന്റെ ദേഹത്ത് കാമത്തോടെ സ്പർശിച്ച ആ കൗമാരക്കാരൻ പയ്യനോട് അവൾ പ്രതികരിക്കുന്ന രീതി പരുഷമായി തന്നെയാണ്. പിന്നെ എപ്പോഴാണ് അവർക്കിടയിൽ വികാരങ്ങൾ ഉണർന്നത്? ഏത് വേളയിലാണ് അവളുടെ നിയന്ത്രണം

0: നഷ്ടമായത്. പപ്പുവിന്റെ കാര്യത്തിൽ അവനേക്കാൾ മുതിർന്ന കൊച്ചുമുണി എന്ന ബഹദൂർ കഥാപാത്രം ഉണർത്തിവിടുന്ന കാമചിന്തകൾ അടക്കമുള്ളവയാണ് സ്വാഭാവിക മോഹങ്ങൾ ഉണർത്തിവിടുന്നതെന്ന് കാണാനാകും. അതിനവൻ കണ്ടെത്തിയ ആശ്രയം ആ മുതിർന്ന യുവതിയായിരുന്നുവെന്ന് മാത്രം. തുടർന്ന് അനേകവട്ടം അവളെ കാണുമ്പോൾ പപ്പു ശ്രദ്ധിക്കുന്നത് ശരീരവടിവുകൾ തന്നെയുമാണ്. ഒരു കൗമാരക്കാരന്റെ ചാബല്യമെന്നൊക്കെ ഇതിനെ വിലയിരുത്താം. എന്നാൽ ചിത്രത്തിലെ രതി അവയ്ക്ക് നിന്നുകൊടുക്കുന്ന ഒരു കഥാപാത്രമല്ല ആദ്യവേളകളിൽ. ക്രമേണ അവൾ പപ്പുവുമായി മാനസികമായും പിന്നെ ശാരീരികമായും പോലും അടുക്കുന്നതാണ്. ഏതൊരു നിമിഷം നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് അവളെ അവൻ കീഴ്പ്പെടുത്തുന്നത് പോലും. അവൾ ഉള്ളിലടക്കിയ മോഹങ്ങൾ അണപൊട്ടി ഒഴുകിയതാകാം. പല നിരൂപകരുടെയും ഭാഷ്യത്തിൽ രതി നിർവേദം എന്ന സിനിമ അന്നത്തെ മലയാള ചലച്ചിത്ര പ്രസ്ഥാനത്തിലെ ഒരു വിപ്ലവമായിരുന്നു. സദാചാര ബോധങ്ങൾ തകർത്തെറിഞ്ഞ ചിത്രമെന്നതിനെ വിലയിരുത്തുന്നവരുണ്ട്. അതേസമയം മറ്റനേകം സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ രതി ശരീര പ്രദർശനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒരു കഥാപാത്രമല്ല. പപ്പുവിനോട് അവളുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ പലതാണ്. അതിൽ അയൽവക്കത്തെ കുസൃതി പയ്യനോടുള്ള വാത്സല്യവും അവന്റെ ചെയ്തികളിൽ അവൾ കണ്ടെത്തുന്ന ഹാസ്യവും അയൽബന്ധത്തിന്റെ മഹാത്മ്യവും ഒക്കെയുണ്ട്. എങ്കിലും എവിടെയോ അവളുടെ മനസ്സ് പതറിപ്പോവുക തന്നെയുമാണ്. എന്തിനാകും രചയിതാവ് രതിയുടെ മരണത്തിൽ, അതും ശാരീരിക ബന്ധത്തിന് ശേഷമുള്ള മരണത്തിൽ സിനിമ അവസാനിപ്പിച്ചത്? തുടർന്ന് പപ്പു നയിക്കുന്ന ജീവിതം കുറ്റബോധം കൂടി പേറുന്നതാകില്ലേ? അങ്ങനെയല്ലെങ്കിൽ പിന്നെ കൗമാര ചാബല്യത്തിന്റെ കൂടിയായ ഈ കഥ എങ്ങനെ പറഞ്ഞവസാനിപ്പിക്കാനാകും? ചിന്തകൾ അനവധിയാണ്. 1981 കാക്കനാടന്റെ രചനയിൽ ഭരതൻ ഒരുക്കിയ പാർവതിയും അരുതായ മകൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പ്രണയബന്ധം പ്രമേയമായതാണ്. കാക്കനാടന്റെ തന്നെ അടിയറവ് എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് പാർവതി എന്ന സിനിമ. പ്രധാന കഥാപാത്രമായ പാർവതിഭായ് തമ്പുരാട്ടിയെ ലത അവതരിപ്പിച്ചു. സദാചാര ചിന്തകൾക്ക് യോജിച്ചതല്ലാത്ത നായിക കഥാപാത്രം ഉറുമീസിനെ തന്റെ പതിവ് വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രേമനസീർ മനോഹരമാക്കി. ഈ വേഷം വഴി 1981 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ പ്രത്യേക ജൂറി പുരസ്കാരം നേടുകയും ചെയ്തു. കൊട്ടാരക്കര ശ്രീധരൻ നായർ, KPSC ലളിത, സുകുമാരി, രാജ്കുമാർ, അബൂബക്കർ, നന്ദിത ബോസ് അടക്കമുള്ളവർ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുകയുണ്ടായി. പാർവതി എന്ന തമ്പുരാട്ടിക്കുട്ടിയുടെ കഥയാണ് ഈ സിനിമ പറഞ്ഞത്. അവൾ ക്ഷയിച്ച ഒരു കോവിലത്തെ സന്തതിയാണ്. സുകുമാരി അവതരിപ്പിച്ച മൂത്ത സഹോദരി ലക്ഷ്മിബായ് തമ്പുരാട്ടിയും അവരുടെ മകൻ മഹേന്ദ്രനും രണ്ടാമത്തെ സഹോദരി സുഭദ്രാം തമ്പുരാട്ടിയും പിന്നെ പിതാവായ തമ്പുരാനുമൊക്കെ അടങ്ങുന്നതാണ് പാർവതിയുടെ കുടുംബം. മൂത്ത സഹോദരി വിധവയാണ്. മകൻ ഡൽഹിയിൽ പഠനം നടത്തി വരികയാണ്. കുടുംബത്തിന്റെ ചിലവുകൾ നടക്കാനും ദൂരെയുള്ള ആൺതരിക്ക് പണം അയക്കാനുമൊക്കെ വകയില്ല. കാരണം അവർക്കാണെങ്കിൽ തൊഴിലെടുത്ത് ശീലവുമില്ല. കൊട്ടാരക്കര ശ്രീധരൻ നായർ അവതരിപ്പിച്ച ഈ കഥാപാത്രം കാര്യസ്ഥൻ പണിക്കർക്കൊപ്പം സദാ ചതുരംഗം കളിയുമൊക്കെയായി ആ വീട്ടിൽ തന്നെയുണ്ട്. കാര്യസ്ഥനെ പിൽക്കാലത്ത് ശ്രദ്ധേയനായ അബൂബക്കർ അവതരിപ്പിച്ചു. അങ്ങനെയിരിക്കെ പാർവതിബായ് തമ്പുരാട്ടിയെ തേടി ഒരു തൊഴിലവസരം എത്തുകയാണ്. മികച്ചൊരു കലാകാരിയാണ് പാർവതി. അതിനാൽ തന്നെ നാട്ടിലെ വലിയ പണക്കാരനായ ഉറുമീസിന്റെ രണ്ട് പെൺമക്കൾക്ക് കലാവിദ്യകൾ പകർന്നു നൽകാൻ അവൾക്ക് ചുമതല ലഭിക്കുന്നു. ആദ്യം തമ്പുരാൻ ഇത് അംഗീകരിക്കുന്നില്ല. ഉറുമീസിന്റെ മതമടക്കമുള്ളവ തന്നെയാണ് കാരണം. എന്നാൽ കുടുംബത്തിലെ ദുരവസ്ഥയോർത്ത് മകളെ ആ തൊഴിലിനയക്കാൻ അയാൾ തയ്യാറാകുന്നു. പാർവതി അയാളുടെ കുടുംബവുമായി, പ്രത്യേകിച്ച് ഭാര്യ കുഞ്ഞന്നാമ്മയുമായി അടുത്തു. ഈ കഥാപാത്രത്തെ KPSC ലളിത അവതരിപ്പിച്ചു. ഉറുമീസിൽ നിന്നാണ് പണത്തിനും വിലയേറിയ സമ്മാനങ്ങൾക്കുമൊപ്പം പാർവതി ക്രമേണ മദ്യപാനശീലവും സ്വീകരിച്ചത്. ഇരുവർക്കും ഇടയിലുള്ള ബന്ധം പ്രണയത്തിലേക്കും ശാരീരിക അടുപ്പത്തിലേക്കും വരെ ഒട്ടുവൈകാതെ എത്തുകയാണ്. കൊട്ടാരം ജപ്തി ഒഴിവാക്കാനും തുടർന്നത് പുതുക്കിപ്പണിയാനും മഹേന്ദ്രന്റെ പഠനത്തിനുമൊക്കെ പണം നൽകുന്നത് ഉറുമീസ് തന്നെയാണ്. കാറും ഫോൺ കണക്ഷനുമൊക്കെ അയാൾ വഴി ആ ഭവനത്തിലേക്ക് എത്തിച്ചേർന്നു. പാർവതിക്കും ഉറുമീസിനും ഇടയിലുള്ള ബന്ധം ക്രമേണ ആ നാട്ടിൽ സംസാരമാകുന്നുമുണ്ട്.
1: ഉറുമീസ് തമ്പുരാട്ടി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എവിടെ ഉറുമീസ് തമ്പുരാട്ടിയുടെ മുഖം ഒന്ന് കാണട്ടെ.
2: ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടാ മതിയല്ലോ, ബാക്കിയുള്ളവർക്ക് തന്നെ നാണക്കേട്. വഴിയിലിറങ്ങി നടക്കാൻ പറ്റുമോ? മുള്ളിലയിൽ വീണാലും ഇല മുള്ളിൽ വീണാലും കേടാർക്ക? എനിക്ക്
1: അല്ലാതെ ഇലക്കല്ലേ.
2: എന്ത് പറഞ്ഞാലും ഒരു തമാശ, എനിക്ക് ചിരി വരുന്നില്ല.
1: ഇല്ലേ ഇല്ലേ.
0: ഇക്കാരണത്താൽ സുഭദ്രയുടെ വിവാഹം മുടങ്ങുകയുമുണ്ടായി. തുടർന്ന് അവളുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നതും ഉറുമീസ് മുൻകൈയെടുത്തു തന്നെയാണ്.
1: നമ്മുടെ സുഭദ്രാഭായിക്ക് ഈയിടെ കല്യാണം ആലോചിച്ച തമ്പുരാനെ ഞാൻ അവിടെ ചെന്ന് കണ്ടിരുന്നു. കല്യാണത്തിന് അദ്ദേഹം സമ്മതിച്ചു. ഇനി എന്റെ പാറുക്കുട്ടി കൊട്ടാരത്തിൽ ചെന്ന് എല്ലാവരുമായിട്ട് ആലോചിച്ച് മുഹൂർത്തം നിശ്ചയിച്ചാ മതി.
2: സന്തോഷമായി. എന്റെ പാവം ചേച്ചി രക്ഷപ്പെട്ടില്ല.
1: എനിക്കാണ് ഏറ്റവും സന്തോഷം. ഞാൻ കാരണം ഒരിക്കൽ വിവാഹം

0: തുടങ്ങിയതല്ലേ. പോരെങ്കിൽ എന്റെ പാറുക്കുട്ടിയുടെ പ്രധാന ചുമതല കഴിഞ്ഞല്ലോ. ഇനിയുള്ളത് മഹേന്ദ്രവർമ്മയുടെ പഠിപ്പിന്റെ കാര്യമല്ലേ. അത് നമുക്ക് ഈസിയായിട്ട് സാധിക്കാം.
1: പാർവതിക്കും ഉറുമീസിനും ഇടയിലുള്ള ഈ അതിരുവിട്ട ബന്ധം കുഞ്ഞന്നാമ്മ തിരിച്ചറിയുന്നു. അവൾ പാർവതിയുടെ മുമ്പിൽ തന്റെ ഭർത്താവിനെ വിട്ടു നൽകാൻ അപേക്ഷിക്കുകയും ക്രമേണ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാര്യയുടെ ആത്മഹത്യാ ശ്രമമാണ് ഉറുമീസിനെ പാർവതിയുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. തുടർന്ന് വലിയ തുക അവൾക്ക് നൽകിയയാൾ ആ ബന്ധം അവസാനിപ്പിക്കുന്നു, നാടുവിട്ടു പോവുകയും ചെയ്യുന്നു. രാജ്കുമാർ അവതരിപ്പിച്ച മഹേന്ദ്രൻ പഠനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. അയാൾ ലഹരിമരുന്നിന് അടിമയുമാണ്. തങ്ങളുടെ ഭവനത്തിൽ നടന്ന മാറ്റങ്ങൾ അയാളിൽ നിന്ന് മറച്ചുവെക്കാൻ അമ്മയടക്കമുള്ളവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടെ വന്ന പ്രധാന മാറ്റങ്ങളുടെ കാരണം ക്രമേണ തിരിച്ചറിയുകയും ചെയ്യുന്നു. മദ്യശാലയിൽ നിന്നടക്കം അയാൾ കേട്ട സംസാരങ്ങൾ പാർവതിയും ഉറുമീസും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയായിരുന്നു. ഇക്കാരണത്താൽ കൂടിയാണ് തുടർന്ന് സുഹൃത്തിന്റെ മുൻപിൽ അയാൾ തന്റെ കുഞ്ഞമ്മയെ വേശിയെന്ന് വിളിച്ച് അപമാനിക്കുന്നത്.
2: ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വേശിയാണ്.
1: തുടർന്ന് പാർവതിയുടെ മരണമാണ്. ലഹരിയിൽ മയങ്ങി അവളോടിച്ച ആ കാർ അപകടത്തിൽ പുഴയിലേക്ക് പതിച്ച്, അല്ലെങ്കിൽ അതൊരു പക്ഷേ ആത്മഹത്യ തന്നെയുമാകാം. പാർവതി എന്ന കഥാപാത്രം അല്പം സങ്കീർണമാണ്. അവൾക്ക് തങ്ങളുടെ നിലയും ഭവനത്തിലെ അന്തരീക്ഷവും കാർന്നവർക്കും മറ്റുള്ളവർക്കും ഉറുമീസിനോടുള്ള മനോഭാവവും കൃത്യമായി അറിയാമെന്ന് സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഉറുമീസിന്റെ കുട്ടികൾ അവളെ ചേച്ചിയെന്ന് വിളിക്കുന്നത് പോലും അവർക്ക് അരോചകമാണ്. തമ്പുരാട്ടിയെന്ന് അവളെ വിളിക്കുന്നതാണ് ഉചിതമെന്നാണ് കുടുംബത്തിലുള്ളവരുടെ ഭാഷ്യം. പാർവതി പുലർത്തി വരുന്ന ബന്ധം സ്വാർത്ഥമാണോ മനസ്സിന്റെ അടുപ്പമാണോ എന്ന ചിന്തകൾ ഏറെ പ്രസക്തമാണ്. അത് സമ്പത്ത് നേടാൻ മാത്രമുള്ള മാർഗമാണെന്ന് വ്യക്തിപരമായി അഭിപ്രായമില്ല. തുടർ ചിന്തകൾ പ്രേക്ഷക പക്ഷത്തിന് വിടുന്നു.
0: ഡാൻസ് നിർത്തി കാരംസ് ആയോ?
3: ഒരു മൂഡ് തോന്നിയില്ല, അതുകൊണ്ട് ക്ലാസ് വേണ്ടെന്ന് വെച്ചു.
0: രാവിലെ തന്നെ ഞാനത് നോട്ട് ചെയ്തു. എന്താ, എന്ത് പറ്റി?
3: ഒന്നുമില്ല,
0: ഞാനൊരു ബിസിനസ്സുകാരനാണ്, എന്നോട് കള്ളം പറയരുത്. നുണ കേട്ടാൽ നുണയാണെന്ന് എനിക്കറിയാം. നേര് പറയൂ.
3: ഒന്നുമില്ല.
0: ദേ ഇങ്ങോട്ട് നോക്കൂ. ക്ഷമിക്കണം, ഈ മുഖം കലങ്ങിക്കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് എനിക്ക് സഹിക്കാനാവില്ല.
1: സിനിമകൾ അത്രയും ഒരേ അച്ചിൽ വാർത്തെടുക്കുന്ന കഥാപാത്രങ്ങൾ നിറഞ്ഞതാകുന്നത് വിരസം തന്നെയാണ്. ഇത്തരം വിചിത്ര പ്രമേയങ്ങൾ എല്ലാ ഭാഷകളിലെയും സിനിമകൾക്കും ആധാരമായിട്ടുമുണ്ടാകാം. ലോകമാകമാനം ചർച്ചയായിട്ടുമുണ്ടാകും. അവയെ കലാവിഷ്കാരമായി കണ്ട് ആസ്വാദന തലത്തിൽ നിന്നുള്ള ചർച്ചകൾ സിനിമയെന്ന കലാരൂപത്തെ കൂടുതൽ അടുത്തറിയാൻ, കനിയും പതിരും തിരിച്ചറിയാൻ ഫലപ്രദമാണെന്നാണ് വ്യക്തിപരമായ നിരീക്ഷണം. കാരണം പ്രഥമദൃഷ്ടിയെ കാണുന്ന തലങ്ങൾക്കപ്പുറം ആഴം പല ചലച്ചിത്ര ആവിഷ്കാരങ്ങൾക്കുമുണ്ടാകാം. ഒട്ടനേകം ഭരതൻ ചിത്രങ്ങളും അങ്ങനെ തന്നെയുമാണ്. നൈർമല്യമുള്ള ബന്ധങ്ങൾ പോലെ വിചിത്ര ബന്ധങ്ങളും പ്രമേയമാക്കാൻ, പൊതുനായിക സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ കഥാപാത്രങ്ങളെ തിരശ്ശീലയിൽ അവതരിപ്പിക്കാൻ ഭരതൻ എന്ന മാസ്റ്റർ സംവിധായകൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഏറ്റവും പ്രധാനമായി ഈ സിഗ്നേച്ചർ അധ്യായത്തിന്റെ ഉദ്ദേശം. അതിൽ അദ്ദേഹത്തോടൊപ്പം ഒത്തുചേർന്ന എഴുത്തുകാരും നിരവധിയാണ്.
4: സിഗ്നേച്ചർ
5: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
4: നിർവഹണം നിഖിൽ എബ്രഹാം.
6: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുമ്പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യ.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ടുള്ള കൊച്ചി ഡിഡാറ്റ് സെന്ററിന്റെ ഡിഡാറ്റ് പ്രൊജക്ട് കോർഡിനേറ്ററായ മിസ് സ്വപ്ന മാമാണ്.
1: നമസ്കാരം മാം.
2: നമസ്കാരം
0: മാം. എന്താണ് ഈ ഡിഡാറ്റ് പ്രൊജക്ട്?
2: 2023 ആഫ്റ്റർ കോവിഡിന് ശേഷം കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ അമിതമായിട്ടുള്ള സ്ക്രീൻ ഉപയോഗത്തിന്റെയും ഗെയിമിംഗ് അഡിക്ഷന്റെയും സോഷ്യൽ മീഡിയ യൂസേജിന്റെയും അമിതമായിട്ടുള്ള ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ കുട്ടികളെ എങ്ങനെ ഇത്തരത്തിലുള്ള ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഡിഡാഡ് എന്ന് പറയുന്ന പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നത്. തുടക്കത്തിൽ ഇത് 6 ജില്ലകളിലായിരുന്നു. 2025 ഡിസംബറോട് കൂടി ബാക്കിയുള്ള ജില്ലകളിലേക്കൂടെ വ്യാപിപ്പിച്ച് ഒരു സൈക്കോളജിസ്റ്റും ഒരു പ്രൊജക്ട് കോർഡിനേറ്ററും നമ്മുടെ സീനിയർ ഓഫീസറായിട്ട് വരുന്ന അസിസ്റ്റന്റ് നോഡൽ ഓഫീസറാണ് കൺസേൺഡ് ADNO DNO. ഇതാണ് നമ്മുടെ ഇത് വരുന്നത്.
0: മാം, ഈ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന ഈ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: നമ്മൾ ഡ്രഗ് അഡിക്ഷൻ നമ്മളെല്ലാവരും വളരെ ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുള്ളവർ, അതേപോലെ തന്നെ ഇപ്പൊ വളരെ ഫെമിലിയർ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ അഡിക്ഷൻ. അത് എല്ലാവരും കേട്ടിരിക്കും, ഡിജിറ്റൽ അഡിക്ഷൻ എന്ന്. അഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ എന്തിനോടുമുള്ള അമിതമായിട്ടുള്ള ആസക്തി. ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് വരുമ്പോൾ ടാബ്സ്, മൊബൈൽ ഫോൺസ്, ഗാഡ്ജറ്റ്സ് യൂസേജ്, സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വസ്തുവും അമിതമായി അതിനോട് ആസക്തി ഉണ്ടാവുകയും അതില്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ വന്നിരിക്കുന്ന ഒരു പ്രവണതയൊക്കെയാണ് നമ്മൾ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ സൊല്യൂഷൻസിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഡിഡാഡിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന അവയർനെസ് ക്ലാസ്സുകളുണ്ട്. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ സർവീസസ് നമ്മൾ അവൈലബിൾ ആണ്. കൗൺസിലിംഗ് തുടങ്ങിയ സേവനങ്ങൾ നമ്മൾ നൽകുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയുടെ സ്ക്രീൻ അഡിക്ഷന്റെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അഡിക്ഷനാണോ, സ്ക്രീൻ അഡിക്ഷൻ ആണോ, ഡിജിറ്റൽ അഡിക്ഷൻ ആണോ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് അഡിക്ഷൻ ആണോ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണോ, പോണോഗ്രഫിക് അഡിക്ഷൻ ആണോ, ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം സ്കെയിലുകളുണ്ട്. അത് വെച്ച് അസസ്മെന്റ് നടത്തി മെഡിസിൻസ് പോകേണ്ട കാര്യത്തിലാണെങ്കിൽ മെഡിക്കേഷൻസ് നമ്മൾ റഫറൽ സിസ്റ്റത്തിലേട്ട് പറഞ്ഞു വിടും. അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് സേവനങ്ങളും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും.
1: മെമ്പർ പറഞ്ഞില്ലേ ഡിജിറ്റൽ അഡിഷൻ, അത് പലതരം, ഇപ്പോൾ സ്ക്രീൻ ടൈമിംഗ്, ഡിജിറ്റൽ അഡിഷൻ, പോണോഗ്രഫി, അങ്ങനെ. അപ്പൊ ഇതിൽ മെഡിസിൻസും അല്ലെങ്കിൽ കൗൺസിലിംഗ് അങ്ങനത്തെ ഉള്ള പ്രോസസ്സുകളിൽ ഇതിൽ ഏതൊക്കെ രീതിയിലാണ് പോവാം?
2: ഇതിനകത്തായിട്ട് നമ്മൾ വരുമ്പോൾ കുട്ടിയുടെ അഡിക്ഷൻ ലെവലിനെ അസസ് ചെയ്തിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 11 മണിക്കൂർ വരെയും ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടി, 10 മണിക്കൂർ വരെയും ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടി, അല്ലെങ്കിൽ 5, 6, 4 മണിക്കൂറുകളോളം ഫോൺ ഉപയോഗിക്കുന്ന കുട്ടി, ആ കുട്ടിയെ നമുക്ക് അഡിക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. നമ്മൾ സ്ക്രീൻ ടൈം ഏറ്റവും കൂടുതൽ ഹൈ, നമ്മുടെ ഫോണിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ആപ്ലിക്കേഷനിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ടൈം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പലപ്പോഴും നമ്മളിത് അംഗീകരിക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെ സെൽഫ് അവെയർ ആക്കുക, അവരെത്രത്തോളം ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങളിത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്? ഞാൻ ആകെ 2 മണിക്കൂർ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴും കുട്ടികൾ നമ്മൾ സെൽഫ് അവെയർ ആക്കുന്നുണ്ട്. അവരുപയോഗിക്കുന്ന അമ്മയുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഫോണുള്ള കുട്ടികൾ വരെ നമ്മളെടുത്ത് വരുന്നുണ്ട്. അവിടെയാണ് കുട്ടികളെ സെൽഫ് അവെയർ ആക്കി നമ്മൾ ചിലപ്പോൾ അഗ്രസീവ്

0: വീട്ടിലെ കുട്ടികളുണ്ടാവും. ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകൾ, കുറെ ഗെയിംസിൽ കുട്ടികൾ അടിമപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ്, ശരിക്കും ഗെയിം അഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പോകുമ്പോഴാണ് കുട്ടികളിൽ ശരിക്കും അഗ്രസീവ് നേച്ചർ, അനാവശ്യമായിട്ടുള്ള ഒരു ദേഷ്യം, വയലൻസ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പോട് മാത്രമേ നമുക്ക് ഇന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും ഡിഡായിട്ട് ഒരു നമ്മൾ സൈക്കോളജിക്കൽ സർവീസസ് നടക്കുന്നു, പാരന്റൽ ലെവൽ സപ്പോർട്ട് ഉണ്ടാവണം, അതോടൊപ്പം തന്നെ മെഡിസിൻസ് എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മളൊരു സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പോടുകൂടി അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടുകൂടി തെറാപ്പീസ് ഇതുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് വേണം നമുക്ക് ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊണ്ടുവരാൻ പറ്റും.
1: മാം, ഇപ്പൊ ഡിജിറ്റൽ അഡിക്ഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എപ്പോ മുതലാണ് മാം?
0: ഈ ഒരു 2023 കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഫോൺ യൂസേജും ഓൺലൈൻ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ, ഇതുപോലുള്ള സോഷ്യൽ മീഡിയ യൂസേജ് എല്ലാം വളരെയധികം കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സെന്റേഴ്സ് ഇന്നോവേറ്റീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്.
1: മാം, ഇപ്പൊ ഡിജിറ്റൽ അഡിക്ഷൻ കുട്ടികളിനെക്കാട്ടിയും കൂടുതലും അവരുടെ പാരന്റ്സിനെ കണ്ടുവരുന്നത്, അവരുടെ അടുത്ത് എന്താ മാമിന് പറയാനുള്ളത്?
0: ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ രക്ഷകർത്താക്കളുമായി കുട്ടികളിവിടെ വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം സംസാരിക്കുന്ന പാരന്റ്സ് ആയിട്ടാണ്. പാരന്റ്സ് കുട്ടി എത്രത്തോളം ഫോണിൽ യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഒന്നില്ലെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ മുത്തശ്ശൻ്റെ ഫോണായിരിക്കാം ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആക്സസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കുട്ടികൾ തീരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് അവർക്ക് ഫോൺ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ട് ഒരു പ്രായം കഴിഞ്ഞ് ഒരു അഡോളസൻസ് സ്റ്റേജിലിട്ട്, കൃത്യമായി പറഞ്ഞാൽ ഒരു 12 വയസ്സിന് ശേഷം കുട്ടികളെ ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുകളിലായിട്ട് പാരന്റ്സ് എത്തുന്നുണ്ട്. അപ്പം നമ്മുടെ കൺട്രോളിങ് എന്ന് പറയുന്ന പാർട്ട് തുടങ്ങേണ്ടത് ചൈൽഡ്ഹുഡിൽ നിന്നാണ്, ഏർലി ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. ഒരിക്കലും ഒരു 2 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കാനേ പാടില്ല. 2 to 5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സ്ക്രീൻ ടൈം 1 hour ആണ്. അതും 1 hour നമുക്ക് ആ കുട്ടികൾക്ക് നമ്മൾ സ്ക്രീൻ ടൈം കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല, കാരണം കുട്ടികൾ കളിച്ച് നടക്കേണ്ട കാലഘട്ടമാണത്. പിന്നീട് മുതിർന്ന കുട്ടികളിലോട്ട് വരുമ്പോൾ മാക്സിമം 1 hour ആണ് അവർക്ക് ഒരു ദിവസം അനുവദിച്ചിട്ടുള്ള സ്ക്രീൻ ടൈം. നമ്മുടെ ഒരു കൗമാര കാലഘട്ടത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ 2 hours വരെ, നമ്മുടെ യൂത്തിലോട്ട് കടന്നു കഴിഞ്ഞാലും 2 hours ഒക്കെയാണ് നമുക്ക് മാക്സിമം സ്ക്രീൻ ടൈം. ഇവിടെ പാരന്റ്സ് എല്ലാവരും ബിസി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറയുന്നുണ്ട്. അപ്പം അവിടെ ജോലി കഴിഞ്ഞ് വന്നാൽ പാരന്റ്സും ഫോണിലാണെങ്കിൽ സ്വാഭാവികമായും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു മറുചോദ്യം വരും, അമ്മയും അച്ഛനും ഫുൾ ടൈം ഫോണിലാണല്ലോ, പിന്നെ ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഈ ഒരു ചോദ്യത്തിന്റെ അവിടെ നിന്നാണ് ഇതിന്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ പാരന്റൽ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരന്റ് എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് കുട്ടികൾ മോഡൽ ചെയ്യുന്നത്. പിന്നെ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഫ്രീ സോൺ ഏരിയാസ് വീടുകളിൽ സെറ്റ് ചെയ്യുക. പണ്ട് നമുക്ക് പവർ കട്ട് ഉണ്ടായിരുന്നപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു കാര്യമില്ല, പവർ കട്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വരുന്നില്ല. എല്ലാ വീട്ടിലും ഇൻവേർട്ടേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഫ്രീ സോൺ, ആ ഒരു ഫ്രീ സോണിൽ എല്ലാവരുടെയും ഫോൺ ആ ഒരു സമയത്ത് മാറ്റിവെക്കുക, അത് മൊബൈൽ ആവട്ടെ, ടാബ് ആവട്ടെ, ലാപ്ടോപ്സ് ആവട്ടെ, അതില്ലാതെ കുറച്ച് നേരം കുട്ടികളുമായിട്ട് ഒരു 1/2 hour സമയം ചെലവഴിക്കാൻ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാം, ഇപ്പൊ ഈ ഡിജിറ്റൽ അഡിക്ഷനിൽ എന്തൊക്കെ എഫക്ട്സ് ആണ് ടീനേജേഴ്സ് ആണെങ്കിലും അഡൽട്സ് ആണെങ്കിലും അവർക്ക് കൂടുതൽ എന്തൊക്കെ എഫക്ട്സ് വരുന്നത്?
0: കുട്ടികളിൽ ഇത് കണ്ടുവരുന്ന പലതരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ട് അവരെ ലീഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഉറക്കമില്ലായ്മ, പഠനത്തിൽ പിന്നോക്കം പോവുക. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഈ ഫോണിന്റെ ഉപയോഗം കൂടിയതിന് ശേഷം ഇവർക്ക് പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, പിന്നീട് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ദേഷ്യം, ഇതുപോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളിൽ, പിന്നെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്ന സമയം ക്ഷീണം അനുഭവപ്പെടുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള താല്പര്യം കുറയുക, അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറയുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കുട്ടികളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത്.
1: മാം, ഇപ്പം ഏതെങ്കിലും ഒരു കുട്ടി ഓൺലൈൻ ഭീഷണിക്ക് ഇരയാവേണ്ടതെന്ന് അറിഞ്ഞ നിങ്ങളുടെ ഫസ്റ്റ് ആക്ഷൻ എന്തായിരിക്കും?
0: ഇതിനകത്ത് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാനുള്ള, കുട്ടികൾ പലപ്പോഴും രക്ഷകർത്താക്കളോട് തുറന്നു പറയാനായിട്ട് ഭയപ്പെടും. കാരണം എപ്പോഴും അഡോളസൻസ് സ്റ്റേജിലുള്ള കുട്ടികൾക്ക് എപ്പോഴും സ്വകാര്യതകളുണ്ടാവും. പാരന്റ്സ് എത്ര ബെസ്റ്റ് ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാലും അവരെ ബാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ രക്ഷകർത്താക്കളോട് ഷെയർ ചെയ്യുള്ളൂ. പിന്നീട് അവർ ഷെയർ ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ മാത്രമേ കുട്ടികൾ ഷെയർ ചെയ്യുള്ളൂ. അത്തരത്തിൽ ഒരു കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കുട്ടിക്ക് അമിതമായിട്ടുള്ള ആൻസൈറ്റി ആയിരിക്കാം, പേടിയായിരിക്കാം, കുട്ടി കടന്നു പോകുന്ന മാനസികാവസ്ഥ വളരെ അധികം ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, അവിടെ നമുക്ക് പാരന്റ്സിനെ അറിയിക്കുക. ഏറ്റവും ആദ്യം ചെയ്യുന്ന, ഒരു പക്ഷെ കുട്ടി ചെന്ന് പറയുന്നത് ഏതെങ്കിലും കുട്ടിയുടെ സുഹൃത്തുക്കളോടായിരിക്കാം, അതുവഴി ചിലപ്പോൾ സ്കൂൾ കൗൺസിലർ അറിയാം. അവിടെ ഒരു കൗൺസിലിംഗ് സേവനം, ആ കൗൺസിലിംഗ് സേവനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് രക്ഷകർ

0: ഉപഭോക്താക്കളെ അറിയിക്കുക എന്നുള്ളതാണ്.
1: പിന്നെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലാണ് കുട്ടി ചെന്ന് പെട്ടിരിക്കുന്നത്. ഇപ്പൊ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ സൈബർ ഓഫീസേഴ്സുമായി നമുക്ക് ടൈപ്പ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഓൺലൈൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സൈബറുകാരുടെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഭീഷണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് ഓൺലൈൻ ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ക്യാഷ് ചോദിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ ന്യൂഡ് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറയുന്നു, ഇതെല്ലാം നമുക്ക് സൈബർ റിലേറ്റഡ് സൈബർ ക്രൈംസിൽ ഉൾപ്പെടുത്തി നമുക്ക് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾ കൗൺസിലിംഗ് സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യും.
2: മാം, ഇപ്പൊ അതേപോലെ മാം പറഞ്ഞ പോലെ ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു ഗേൾ ചൈൽഡിന് ന്യൂഡ് ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ കിട്ടി അതിന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, അതിപ്പോ പാരന്റ്സ് അറിഞ്ഞിട്ട് പാരന്റ്സ് ശരിക്കും എടുക്കുന്ന ഫസ്റ്റ് ആക്ഷൻ എന്താണ്?
1: ചില പാരന്റ്സ് അത് മറച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കും, ചില പാരന്റ്സ് അത് ഓപ്പൺ അപ്പ് ചെയ്യും. അത് നമുക്ക് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിന്റ് കൊടുക്കുക ഏറ്റവും ആദ്യം. പിന്നെ നമുക്ക് ചൈൽഡ് ലൈൻ സേവനങ്ങളുണ്ട്, ചൈൽഡ് ലൈൻ സേവനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കേസ് ആയതുകൊണ്ട് നമുക്ക് നിയറസ്റ്റ് സൈബർ പോലീസുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ പാരന്റ്സിന് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ടീവ് കൗൺസിലിംഗ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. നമ്മൾ മറച്ചു വെക്കുന്നത് വളരെയധികം കുറ്റകരമാണ്, ശരിക്കും പറഞ്ഞാൽ മറച്ചു വെക്കാൻ പാടില്ല. അത്തരത്തിൽ കുട്ടിയെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് കുട്ടിയെ ന്യൂഡ് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നതും പരിചയമില്ലാത്ത ആളുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത് തന്നെ വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പൊ കുട്ടികളിൽ ഇത് അവയർനെസ് നമ്മൾ കൊടുക്കുക, പിന്നെ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കുട്ടികളിലായിട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
2: ഇപ്പോ ഇതില് ഇപ്പൊ കുട്ടി ഇപ്പൊ പാരന്റിന്റെ അടുത്ത് പോയി പറഞ്ഞു, അപ്പോ പാരന്റ് സാധാരണ കേൾക്കുന്ന പാരന്റ്സ് ഇത് മാം പറഞ്ഞാലും മറച്ചു വെക്കും, അല്ലെങ്കിൽ ആ കുട്ടിനെ നല്ലോണം അടിക്കും, അങ്ങനെ ഒരു എക്സ്ട്രീം ലെവൽ വരും. പക്ഷെ ശരിക്കും ആ പാരന്റ് ആ കുട്ടിന്റെ അടുത്ത് എന്താ പറയണ്ടേ, എന്താ ചെയ്യണ്ടേ?
1: അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ രക്ഷകർത്താക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയെ മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ കുട്ടികളെ, ഏതൊരു രക്ഷകർത്താക്കളായാലും ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ കുട്ടി ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ശകാരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ആത്മസമീപനം പാലിച്ച് കുട്ടി കടന്നു പോകുന്ന സാഹചര്യത്തെ മനസ്സിലാക്കി കുട്ടിയെ ചേർത്ത് നിർത്താനും, ഇത് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അച്ഛനും അമ്മയും കൂടെ ഉണ്ട്, മോളുടെ അല്ലെങ്കിൽ മോൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു അഷുറൻസ് കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് പാരൻസിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത്.
2: മാം, ഇപ്പൊ ഈ ഡിജിറ്റൽ അഡിക്ഷൻ കൂടുതലും കണ്ടുവരുന്ന ഏത് ഏജ് ഗ്രൂപ്പിലാണ് മാം, പിന്നെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ?
1: ആക്ച്വലി നമ്മൾ ഒരു 3 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള ഒരു കുട്ടികളെ എടുക്കുകയാണെങ്കിൽ കുട്ടികൾ കൂടുതലും മോഡലിങ്ങോ, പാരന്റ്സ് എന്ത് ചെയ്യുന്നു കുട്ടികൾ അത് ചെയ്യും. കാരണം ജോലി, ഞാൻ നേരത്തെ പറഞ്ഞു, അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് വന്ന് ഫോണാണ് എടുത്തിട്ട് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ഫോൺ എടുത്തിട്ട് പോകും. അതേസമയം നമ്മളൊരു ക്രയോൺസും കളറിംഗ് ബുക്കും എടുത്തിട്ട് അവരുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ അവരും നമ്മളോടൊപ്പം കളർ ചെയ്യാനായിട്ട് ഇരിക്കും. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കുട്ടികളുടെ ഒരു പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ 5 വയസ്സ് തൊട്ട് 10 വയസ്സുള്ള കുട്ടികൾ സ്ക്രീൻ ടൈം ഹൈ ആണ്. അത് ഗെയിമാണോന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷെ അവർ ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയാസ്, ഷോർട്സ്, റീൽസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത് വളരെയധികം കൂടുതലാണ്. നമ്മൾ 10 വയസ്സ് തൊട്ട് ഒരു 17 വയസ്സിലിട്ട് അല്ലെങ്കിൽ 18 വയസ്സിലിട്ട് എത്തുമ്പോൾ അത് ഗെയിംസിലേട്ട് മാറുന്നുണ്ട്. ഗെയിം അഡിക്ഷനിലേട്ട് തന്നെ വളരെയധികം. അതിന് ഫ്രീ ഫയർ, പബ്ജി ഉണ്ടായിരുന്നപ്പോൾ പബ്ജി ആയിരുന്നു, ഫ്രീ ഫയർ ഗെയിംസാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കളിക്കുന്നത്. അത് കുട്ടികളിലെ ഒരു വയലൻസ് നേച്ചർ ഉണ്ടാക്കാനായിട്ട് അവരുടെ മൊത്തത്തിലുള്ള മാനസികാരോഗ്യത്തെ അല്ലെങ്കിൽ ബ്രെയിനിനെ അത് സാരമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല ഗെയിംസ് ഉണ്ട്, പെസ്, ഫുട്ബോൾ ഗെയിംസ്, പലതരത്തിലുള്ള നമുക്ക് പോലും അറിയില്ലാത്ത കുറേ ഗെയിംസൊക്കെ കുട്ടികൾ പറയുന്നുണ്ടാവും. നമ്മളിത് ചിലപ്പോൾ വന്നിട്ട് പറയും, നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആണോന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. അപ്പോൾ ഈ ഒരു ഏജ് കാറ്റഗറി വെച്ച് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഫ്രീ ഫയർ ഗെയിമിങ് ഒക്കെ ഒരു 10 വയസ്സിന് മേലായിട്ടുള്ള കുട്ടികളും, ഒരു 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികളിൽ സോഷ്യൽ മീഡിയ യൂസേജ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് യൂസേജ്, സ്ക്രീൻ ടൈം ഹൈ ഇത്രയാണ്. ഉറക്കമില്ലാതിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, രാത്രി 2 മണിവരെ 3 മണിവരെയൊക്കെ എഴുന്നേറ്റിരുന്ന് ഇത് കാണുന്ന, ഇവിടെയൊക്കെ പാരന്റ്സിന്റെ ശ്രദ്ധയില്ലായ്മ വേണം നമ്മളിതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന ഒരു കാര്യം.
2: മാം, ഇപ്പൊ ഈ സ്ക്രീൻ ടൈം നല്ലോണം യൂസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അനുഭവപ്പെടേണ്ട ഒരു പ്രശ്നം എന്തായിരിക്കും മാം? ഇപ്പൊ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും അത് എന്തായിരിക്കും?
1: ഫിസിക്കൽ സിക്നെസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ക്രീൻ ടൈം ഹൈ ആവുമ്പോൾ നമ്മുടെ ജോയിൻസിനും കഴുത്തിനും കഴുത്തിൻ്റെ പുറകിലുള്ള മസിൽസിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സാധ്യതകളല്ല, അത്തരത്തിലുള്ള ജോയിൻറ് പെയിൻസും കാര്യങ്ങളുമല്ല. പിന്നെ നമ്മൾ കയ്യിലാണ് ഫോൺ എപ്പോഴും ഉപയോഗിക്കുന്നത്, കൈകളിൽ തരിപ്പ് പോലുള്ള അവസ്ഥ, കൈകളിൽ മരവിപ്പ് പോലുള്ള അവസ്ഥയൊക്കെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനിലായിട്ട് പോകാറുണ്ട്. അമിതമായിട്ടുള്ള സെറ്റിൻ്റെ ഉപയോഗം, കണ്ണിൻ്റെ കാഴ്ചകൾ, ഇതിനെല്ലാം സാരമായിട്ട് ബാധിക്കും. മെന്റൽ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ ഉറക്കമില്ലായ്മ. ശരിക്കും ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഹോർമോൺ ഉണ്ട്, ഡോപ്പമൈൻ. ഈ ഡോപ്പമൈൻ ഒരു റിവാർഡ്

0: സിസ്റ്റമാണ്. ആക്ച്വലി നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയാലോ, ഇങ്ങനെയൊക്കെ നമുക്ക് റിവാർഡ്സ് കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യുന്നൊരു ഹോർമോണാണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. ഇതേ സെയിം എഫക്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് ഈ ഗെയിംസ് കളിക്കുമ്പോഴും ലൈക്സ് കിട്ടുമ്പോഴും റിവാർഡ്സ് കിട്ടും. ഈ റിവാർഡ് സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ റിവാർഡ് സിസ്റ്റം വർക്ക് ചെയ്യാതെ വരുന്ന ഒരു കണ്ടീഷനുണ്ട്. അതായത് ഇവർ കൂടുതൽ കൂടുതൽ ഇപ്പോൾ ഗെയിംസ് എടുക്കണം, ഒരു ഉദാഹരണം പറയണം. ഇപ്പോൾ ഗെയിംസ് കളിക്കുന്ന ഓരോ ലെവലുണ്ട്, ഗെയിംസ് അച്ചീവ് ചെയ്യുന്ന ഓരോ ലെവലുണ്ട്. ഈ ആ ഒരു ലെവലിൽ ഇവർക്ക് കിട്ടുന്ന റിവാർഡ്സ് അടുത്തൊരു ലെവലിലിട്ട് വരുമ്പോൾ ആ റിവാർഡ് സിസ്റ്റം ഇവർക്ക് ഹൈ ആയിട്ടാണ് കിട്ടുന്നത്. ഈ ഡോപ്പമൈൻ ഹൈ ആവുകയും അറ്റ് ദ സെയിം ടൈം ഡോപ്പമൈൻ ലെവൽ പെട്ടെന്ന് ക്രാഷ് ആവുകയും ചെയ്യും. കുട്ടികളിൽ സ്വഭാവ വൈകല്യങ്ങളിലേട്ട് കുട്ടികൾ പോകും. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അഗ്രസീവ്നെസ്, ആങ്കർ, ഇത്തരത്തിലുള്ള ഇഷ്യൂസിലേട്ട് അവർ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉറക്കമില്ലായ്മ, പഠനത്തിൽ വളരെയധികം പിന്നോട്ട് പോവുക, ശ്രദ്ധയില്ലായ്മ, ADHD പോലുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയാം. ADHD എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഹൈപ്പർ ആക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ്, കോൺസെൻട്രേഷൻ ഇഷ്യൂസ്, പിന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, ഇത്തരത്തിലുള്ള ഇഷ്യൂസിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്.
1: മാം, ഇപ്പോൾ ഈ ഡിജിറ്റൽ അഡിക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് പാരന്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? മാം,
0: ഫസ്റ്റ് പാരന്റൽ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. പാരന്റിങ് എന്ന് പറയുന്ന ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴത്തെ പാരന്റ്സ് എല്ലാം വർക്കിംഗ് ആയതുകൊണ്ട്, ഞാൻ ഉൾപ്പെടെ വർക്കിംഗ് പാരന്റ്സ് ആയതുകൊണ്ട്, ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടികൾ വീട്ടിൽ തനിച്ചായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ പോയായിരിക്കാം ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ജോലിക്ക് പോയതിന് ശേഷം ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും അവരെ ടേക്ക് കെയർസ്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ഫോൺ ആക്സസിബിലിറ്റി ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് കൃത്യമായിട്ട് പാരന്റ്സിനോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ആദ്യത്തെ ഏറ്റവും ബേസ് ലെവലിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്, കുട്ടിയുമായി പാരന്റ്സ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൂട്ടണം. നമ്മളെല്ലാവരും ബിസി ആയതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന പാരന്റ്സ് ഉണ്ട്, കണ്ടെത്താൻ പറ്റാത്ത പാരന്റ്സ് ഉണ്ട്. കുട്ടികളെപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അത് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. പിന്നീട് നമ്മൾ ഇതെങ്ങനെ മാറ്റി നിർത്താം. നമ്മൾ ഡിജിറ്റലി അഡിക്റ്റഡ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള ഓൾട്ടർനേറ്റീവ് മെഷേഴ്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ദിവസം പെട്ടെന്ന് പോയിട്ട് കുട്ടി ഇനി നാളെ തൊട്ട് നിനക്ക് ഫോൺ തരില്ല എന്ന് പറയലല്ല ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള മാർഗം. ഗ്രാജുവലി ഇത് കുറച്ച് കുറച്ച്, ഇപ്പോൾ ഒരു 10 മണിക്കൂർ യൂസ് ചെയ്യുന്ന കുട്ടിയെ നമ്മൾ ടൈം ബ്രേക്ക് ചെയ്ത്, ചിലപ്പോൾ അത് ആദ്യ സമയങ്ങളിൽ ഒരു 2 മണിക്കൂർ കുറവ്, അതായത് 10 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂറിലേട്ടാക്കാം, 8 മണിക്കൂർ കുറച്ച് പിന്നീട് ഒരു 3 മണിക്കൂറിലേട്ടാക്കാം. അങ്ങനെ നമ്മൾ ഗ്രാജുവലി കുറച്ച് കുറച്ച് കൊണ്ടുവരാനേ നമുക്ക് ഈ ഫോൺ അഡിക്ഷന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് അഡിക്ഷന്റെ കേസിൽ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അതർ ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇവര് 2 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ പെട്ടെന്ന് ഫോൺ കിട്ടാതെ ആവുമ്പോൾ ആ കുട്ടിയുടെ ആ ടൈം ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കുട്ടികൾക്കുണ്ട്. പഠിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തം കുട്ടികൾക്കുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഈ ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം പഠനത്തോടുള്ള താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുക. അത് വളരെ കുട്ടികളെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കളിക്കാൻ വിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇന്നത്തെ സമൂഹത്തിലേക്ക് നമുക്ക് ഇറക്കി വിടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും നമ്മുടെ വീടിന്റെ ചുറ്റുപാട്, വളരെ അടുത്ത ചുറ്റുപാടുകളിൽ കളിക്കാൻ അവർക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇനിയിപ്പോൾ അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സൗകര്യം ഉണ്ടെങ്കിൽ പാരന്റ്സ് ഈവനിങ് കുറച്ച് നേരം അവരുടെ കൂടെ ഷട്ടിലോ എന്താവോ കുട്ടികളുടെ കൂടെ എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് ചെയ്യാൻ പറ്റുന്നോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ പാരന്റ്സും കൂടെ ഇൻവോൾവ് ആവണം. നമ്മളിത് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസും കൂടെ നമ്മൾ കുട്ടിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, കുട്ടികളിൽ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങൾ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാരന്റ്സ് ശ്രദ്ധിക്കണം.
1: മാം, ഇപ്പോൾ ഈ ഡിജിറ്റൽ അഡിക്ഷന് പൂർണ്ണമായിട്ട് നമുക്ക് മാറാൻ പറ്റും? അല്ലെങ്കിൽ ഇപ്പോൾ 10 മണിക്കൂർ യൂസ് ചെയ്യുന്ന ഒരു കുട്ടി അതിന് നല്ലൊരു രീതിയിൽ നല്ലൊരു പെർസെൻറ്റേജോളം യൂസേജ് കുറയാൻ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും നമുക്കത് മാറ്റിയെടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കുട്ടികളിലുള്ള ശ്രദ്ധയും നിയന്ത്രണവും ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ അത് പൂർണ്ണമായും കുട്ടികളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിതിനെ പൂർണ്ണമായിട്ടും കുട്ടികളിൽ നിന്ന് പിടിച്ചുപറിച്ച് മാറ്റാനായിട്ട് സാധിക്കുകയില്ല. ഇതിന്റെ പ്രോപ്പർ മാനേജ്മെന്റ്, പ്രോപ്പർ യൂസേജ് അവരെ മനസ്സിലാക്കി കൊടുക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച്.
1: മാം, ഇപ്പോൾ കുട്ടികൾ ഫോളോ ചെയ്യേണ്ട സൈബർ സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്?
0: മാം, നമ്മൾ സൈബർ സേഫ്റ്റി റൂൾസിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ദയവായി ഫോൺ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. കുട്ടിക്ക് ഫോണിന്റെ ഉപയോഗം

ഉപയോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മയുടെ ഫോൺ കുട്ടി ഉപയോഗിക്കട്ടെ. പിന്നീട് ചെയ്യേണ്ട ഇവർക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള അക്കൗണ്ടുകളും കാര്യങ്ങളാണ്, സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് പ്ലാറ്റ്ഫോമിൽ ഇവർ ആക്റ്റീവ് ആയിരിക്കും. കൂടുതലും ആളുകൾ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫേസ്ബുക്ക് ഔട്ട്ഡേറ്റഡ് ആയി, ഇപ്പോൾ അപ്പൂപ്പന്മാരുടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് പ്രോപ്പറായിട്ടൊരു പാസ്വേഡ്, അത് ഞാൻ പ്രത്യേകമായിട്ട്

0: ഇല്ലാത്ത, കാണാൻ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല, അറ്റ്ലീസ്റ്റ് 18 വയസ്സ് വരെയെങ്കിലും. അതുകൊണ്ടാണല്ലോ നമ്മൾ രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത്. കുട്ടികളുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ള അവകാശവും ഉത്തരവാദിത്വവും പാരന്റ്സിന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു പാസ്വേഡ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുക. പിന്നീട് ചെയ്യേണ്ട കാര്യം അൺനെസസറി ആയിട്ടുള്ള ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. പിന്നെ സ്ട്രേഞ്ചേഴ്സുമായിട്ട് പൊതുവെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക, ഒരു ചാറ്റ്സ് പോവാതിരിക്കുക. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഒരു ശ്രദ്ധയുണ്ടായാൽ നല്ലതായിരിക്കും.
1: മാം, ഇപ്പോൾ ഈ ഡിഡാറ്റ് പ്രൊജക്ട് തുടങ്ങിയിട്ട് ശേഷം എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ സ്റ്റോറീസ് അങ്ങനെ ഉണ്ടോ മാം?
0: തീർച്ചയായിട്ടും നമുക്ക് മെമ്മറബിൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. കുട്ടികൾ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കേസസ് ഉണ്ട്. പാരന്റ്സ് അത് വളരെയധികം നമ്മുടെ കേരള പോലീസിന്റെ പേജിലൊക്കെ അത് മെൻഷൻ ചെയ്തൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് പാരന്റൽ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: മാം, ഇപ്പോൾ ഒരു കുട്ടി ഡിജിറ്റൽ അഡിക്ഷൻ ഉള്ള ഒരു കുട്ടി അവരുടെ സുഹൃത്തോ അല്ലെങ്കിൽ അധ്യാപകർക്കോ അറിഞ്ഞു ഇങ്ങനെ ഡിജിറ്റൽ അഡിക്ഷൻ ആണ്, അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഡിഡാഡിക്ക് എങ്ങനെ എത്താൻ പറ്റും മാം?
0: നമുക്ക് സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, ചിരി എന്ന് പറയും. ചിരിയുടെ പ്രത്യേകത 24/7 വർക്കിംഗ് ആണ്. കുട്ടികളിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കുട്ടികൾക്ക് അതിലേക്ക് വിളിക്കാം. ചിരി ഹെൽപ്പ് ലൈൻ നമ്പർ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. 9497900200. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും കോൺഫിഡൻഷ്യൽ ആയിരിക്കും ഈ കേസ്. നമ്മൾ ആര് വിളിച്ചു, എന്തിനു വിളിച്ചു, ഇതൊന്നും അവിടെ ചോദിക്കുന്നില്ല. പാരന്റ്സിന് വിളിക്കാം, അധ്യാപകർക്ക് വിളിക്കാം, ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് വിളിച്ച് പറയാം. ഈ ഒരു സംവിധാനം നമുക്ക് സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറാണ്, നമ്മൾ കേരള സ്റ്റേറ്റിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്ക് അതാത് ഡിജിറ്റൽ ഡിഅഡിക്ഷൻ സെന്റേഴ്സ്, 14 ജില്ലകളിലെയും ഡിജിറ്റൽ ഡിഅഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഏത് ജില്ലയിൽ നിന്നാണോ ഈ കോള് വന്നത്, ആ കൺസേൺഡ് ഡിസ്ട്രിക്റ്റിലിട്ട് ഈ കോളിന്റെ ഡീറ്റെയിൽസും ത്രൂ വാട്സപ്പ് നമുക്ക് മെസ്സേജ് ചെയ്തു തരും. നമ്മൾ ആ നമ്പറിലേട്ട് കോൺടാക്ട് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കൊച്ചി ഡിഡാഡിന് ഒരു നമ്പറുണ്ട്, 9497975400. നമ്പർ ഒന്നുകൂടെ പറയാം, 9497975400 ആണ് കൊച്ചി ഡിഡാഡിന്റെ നമ്പർ. നമുക്ക് കൊച്ചി സിറ്റിയിലുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡയറക്റ്റ് ഡിഡാഡ് സെന്ററിലായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
1: മാം, ഇപ്പോൾ ഈ പ്രൊജക്ടിലൂടെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്?
0: നമുക്കിപ്പോൾ മോസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു 14 to 18 വയസ്സുകളുള്ള കുട്ടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ സിവിയർ അഡിക്ഷനിലേക്ക് പോകുമ്പോൾ കുട്ടികൾ പലരും കൗൺസിലിങ്ങിനായിട്ട് സെന്ററിലേക്ക് വരാനായിട്ട് ഒരു താല്പര്യമില്ലാത്തവരാണ്. അവരെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. തീരെ ചെറിയ കുട്ടികളല്ലാത്തതുകൊണ്ട് നിർബന്ധിച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. നമ്മുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് വീടുകളിൽ വിസിറ്റ് ഇല്ല. ആക്ച്വലി നമുക്കൊരു നമ്മുടെ സർവീസസ് കൊടുക്കണമെങ്കിൽ ടെലികൗൺസിലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ കുട്ടി ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് തീർച്ചയായും കുട്ടിയെ നേരിട്ട് കണ്ട് അസസ് ചെയ്താലാണ് നമുക്കതിന് പ്രോപ്പർ ഒരു ഗൈഡൻസ് നമുക്ക് പാരന്റ്സിനാണെങ്കിലും കുട്ടിക്കും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികൾ വരാൻ വിസമ്മതിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരിടുന്ന ഒരു ചലഞ്ചാണ്. അതിനെ മറികടക്കാനായിട്ട് പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്.
1: മാം, ഈ പ്രൊജക്റ്റിൽ വരാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു?
0: തീർച്ചയായിട്ടും നല്ലൊരു പ്രോജക്റ്റാണ്. കേരള സോഷ്യൽ പോലീസിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പഠിച്ചത് സോഷ്യൽ വർക്കാണ്, MSW ആണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ നമുക്ക് എപ്പോഴും സമൂഹത്തോട് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് ചുറ്റുമുള്ള കുട്ടികളെ, നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഭാവി തലമുറയെ ചേർത്ത് നിർത്തുക, നല്ല രീതിയിലായിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മുടെ ഓരോ വ്യക്തിക്കും ഉണ്ടാവേണ്ട ഓരോ ഉത്തരവാദിത്തങ്ങളാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തന്നെയാണ് എപ്പോഴും താല്പര്യപ്പെടുന്നത്. നമുക്ക് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ബോധവൽക്കരണ ക്ലാസ്സുകൾ, കൗൺസിലിംഗ് സേവനങ്ങൾ, അതോടൊപ്പം തന്നെ പാരന്റൽ അവയർനെസ് സെഷൻസ്, പിന്നെ സൈബർ സേഫ്റ്റി, സൈബർ സെക്യൂരിറ്റി അവയർനെസ് ക്ലാസ്സുകൾ, ഇതെല്ലാം കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു പങ്കാണ് കുട്ടികളെ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഒരു സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്രൈംസിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ സഹായിക്കുന്നത്.
2: കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ടുള്ള ഡിഡാറ്റ് പ്രൊജക്ടിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും വിശദമായി പറഞ്ഞു തന്ന മിസ് സ്വപ്ന മാമിന് എന്റെ പേരിലും റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കളുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു.

ഏവർക്കും നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM പെയ്തൊഴിയാതെ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കാവ്യലയനത്തിന്റെ തോരാമഴയത്ത് ഇന്ന് 3 കവിതകളാണ് ശ്രോതാക്കളെ കാത്തിരിക്കുന്നത്. മിനി സുരേഷ്, ശ്രീവത്സം നമ്പൂതിരി അമ്പലപ്പുഴ, ശ്രീനി നിലമ്പൂർ എന്നിവർ എഴുതിയത്. ആദ്യം കേൾക്കാം മിനി സുരേഷ് എഴുതി, അന്നാമറിൻ ഈശോ സംഗീതം നൽകി ആലപിച്ച കവിത. ഒന്നു ഞാൻ ചോദിച്ചോട്ടെ.

റേഡിയോ കൊച്ചി 90 FM-ന്റെ പ്രിയ ശ്രോതാക്കൾ എഴുതിയ കവിതകളാണ് പെയ്തൊഴിയാതെ എന്ന ഈ പരിപാടിയിൽ ഇന്ന് കേട്ടത്. ഇതുപോലെ നിങ്ങൾ എഴുതിയ കവിതകളും പ്രക്ഷേപണം ചെയ്ത് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും റേഡിയോ കൊച്ചി 90 FM-മായി ബന്ധപ്പെടുക. വാട്സാപ്പ് സന്ദേശം അയക്കേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. കാവ്യലയനത്തിന്റെ തോരാമഴയത്ത് പെയ്തൊഴിയാതെ വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ശ്രോതാക്കൾക്ക് കേൾക്കാം. നന്ദി, നമസ്കാരം.